ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 4, കൊലവർഷം 1202 കന്നി 10, 2026 സെപ്റ്റംബർ 26 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53:35. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. എസ് ശാന്തി അവതരിപ്പിക്കുന്നു.
1: തെരുവുകളിലെ മിണ്ടാപ്രാണികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക തെരുവു നായ്ക്കളുടെ അവസ്ഥയാണ്. മിണ്ടാപ്രാണികളോട് കരുണയുള്ള മൃഗസംരക്ഷകരും തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് വിധേയരാവുന്ന പൊതുജനങ്ങളും തമ്മിലുള്ള തർക്കം സങ്കീർണമായ ഒരു പ്രശ്നത്തിന്റെ ലക്ഷണമാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ മിക്ക നഗരങ്ങളിലും തെരുവു നായ്ക്കളുടെ ആക്രമണം പലപ്പോഴും അത്യാഹിതമായി മാറുന്നുണ്ട്. അതിദ്രുതം വികസിക്കുന്ന നഗരങ്ങളിലെ തെരുവുകളിൽ നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷ്യവസ്തുക്കൾ കുമിഞ്ഞുകൂടുന്നതും ഈ ആഹാരം തിന്നു ജീവിക്കുന്ന നായ്ക്കളുടെയും എലികളുടെയും പൂച്ചകളുടെയും മറ്റും എണ്ണം കൂടുന്നതും പതിവാണ്. നമ്മുടെ ആഹാര വേസ്റ്റിൽ ആരോഗ്യത്തിന് ഹാനി വരുത്തുന്ന പല ചേരുവകളും ഉണ്ട്. അത് ഭക്ഷിക്കുന്ന എല്ലാ ജീവികളിലും പലതരത്തിലുള്ള രോഗാണുബാധയുണ്ടാവും. അവ പല മാരക രോഗാണുക്കളുടെയും വാഹകരാവുന്നതും പതിവാണ്. ജങ്ക് ഫുഡ് മൃഗങ്ങൾ എന്നാണിവ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പോഷകഗുണം കുറഞ്ഞതും ഹാനികരമായ പല ചേരുവകളുള്ളതുമായ ആഹാരം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതുപോലെ നഗരത്തിലെ വേസ്റ്റ് തിന്നുന്ന മൃഗങ്ങളും രോഗഗ്രസ്തരാവുന്നു. ഈ പ്രശ്നത്തിനും പരിഹാരം കാണാൻ മൊത്തം സമൂഹവും മുൻകൈയെടുക്കേണ്ടിയിരിക്കുന്നു. നഗരങ്ങൾ വികസിക്കുമ്പോൾ മരങ്ങൾ ധാരാളമുള്ള പല ഹരിതയിടങ്ങളും വയലുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ആവാസവും ആഹാരവും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാവുന്ന നിരവധി ജീവികൾ നഗരങ്ങളിലേക്കും നഗരപ്രാന്തങ്ങളിലേക്കും കുടിയേറുന്നു. ഇവയിൽ പലപ്പോഴും എലികളും ഉരങ്ങും മയിലും മരപ്പട്ടിയും കീരിയും പാമ്പും ഉണ്ടാവും. തവളയ്ക്കും കുളക്കോഴിക്കും കൊക്കുകൾക്കും ജീവിക്കാൻ ജലാശയങ്ങൾ ഇല്ലാതാവുന്നു. പരുന്തിനും മരം കൊത്തിക്കും കൂടുകൂട്ടാൻ മരങ്ങൾ ഇല്ലാതാവുന്നു. വവ്വാലുകൾക്ക് കൂട്ടമായി പകൽ സമയത്ത് ഉറങ്ങാൻ വൻമരങ്ങളും ഇല്ലാതാവുന്നു. മിണ്ടാപ്രാണികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കാത്തവയാണ് വഴിയോരത്തെ പൂവാങ്കുരുന്നില പോലുള്ള കാട്ടുചെടികളും പൂമ്പാറ്റകളും തേനീച്ചകളും തുമ്പികളും ഒട്ടനവധി കുഞ്ഞു കുഞ്ഞു പ്രാണികളും. അവയുടെ എല്ലാം സംരക്ഷണം സാമൂഹിക ചുമതലയാവണം. അവ നമ്മുടെ ചുറ്റുപാടുകളെ മനോഹരവും ജീവസുറ്റതുമാക്കുന്ന ജീവജാലങ്ങളാണ്. അവയ്ക്കും നമുക്കൊപ്പം ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. നഗരങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങളെയും പല മുതിർന്നവരെയും ബാധിക്കുന്ന പകർച്ചവ്യാധികളല്ലാത്ത പല രോഗങ്ങളുടെയും കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ വേണ്ടത്ര തുറന്ന ഹരിതയിടങ്ങളും മനുഷ്യൻ നശിപ്പിച്ചിട്ടില്ലാത്ത പ്രകൃതിയും ഇല്ലാത്തതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈയിടെയായി അപകടകരമായി വർദ്ധിക്കുന്ന മറ്റൊരു രോഗം ആണ് മരങ്ങളോടുള്ള അകാരണമായ ഭയം. ഡെൻഡ്രോഫോബിയ എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. മരങ്ങളെ കാണുന്നത് തന്നെ ഇവരിൽ തീവ്രമായ ഉത്കണ്ഠയും അസ്വാസ്ഥയും ഉണ്ടാക്കുന്നു. എല്ലാ ജീവജാലങ്ങളോടുമുള്ള ബയോഫോബിയ എന്ന മാനസിക അസ്വാസ്ഥയും ഡിജിറ്റൽ തലമുറയുടെ ഇടയിൽ സാധാരണമാവുകയാണ്. ഇത്തരം മാനസിക അസ്വാസ്ഥ്യങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രകൃതി സംരക്ഷണം എന്നത് മനുഷ്യരുടെ ആരോഗ്യത്തിനും ആനന്ദ

0: ആരോഗ്യത്തിനും സമാധാനത്തിനും കൂടിയുള്ളതാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയണം.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് എസ് ശാന്തി. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൊല്ലം കുണ്ടറയിൽ വിവിധ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിടുന്ന സംരംഭങ്ങൾ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. മുട്ടിൽ മരമുറി കേരളം കണ്ട വലിയ കുംഭകോണങ്ങളിലൊന്നാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേസിന്റെ കുറ്റപത്രത്തിൽ പിശകുകൾ കണ്ടതുകൊണ്ടാണ് കോടതി കുറ്റപത്രം തള്ളിക്കളഞ്ഞതെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. കേരളത്തിനുവേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ഗവൺമെന്റ് കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും മന്ത്രി ഒ ജെ ജനീഷ്. 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചിന്മയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടിയോളും കളക്ടറും സംവാദ പരിപാടിയുടെ 2nd പതിപ്പ് ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിൽ കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂൾ 10, 11, 12 ക്ലാസുകളിലെ 30 വിദ്യാർത്ഥികളാണ് അതിഥികളായി എത്തിയത്. നോർത്ത് കേരള എനർജി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഇന്ന് കണ്ണൂരിൽ. കേരള ഹൈടെൻഷൻ ആൻഡ് എക്സ്ട്രാ ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കോൺക്ലേവ്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 3rd പതിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC എതിരില്ലാത്ത ഒരു ഗോളിന് തൃശൂർ മാജിക് FC പരാജയപ്പെടുത്തി.
3: FM ന്യൂസ് ഹെഡ്ലൈൻസിന് 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം 101.9 ആകാശവാണി അനന്തപുരി എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ആദ്യം ഉഷമലരി ഉള്ളൂർ എഴുതിയ കർണഭൂഷണത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലാപനം എച്ച് രാജേഷ്. ഉദയഗീതം ജോസ് പത്തനാപുരം, ആലപ്പി സുരേഷ്, ജയലക്ഷ്മി, അംബിക കേരളപുരം, മോഹൻദാസ് വിതുര എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആയുരാരോഗ്യം. തുടർന്ന് ചരിത്രത്തിൽ നിന്ന് തൊഴിൽ ദർശനം, പാട്ടുംപൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ഗാനോപഹാരം 9:30. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് പുത്തൻ പാട്ടുകൾ കേൾക്കാം. 11:02 ഗാനകൈരളി. മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങൾ 11:30. ഉച്ചയ്ക്ക് 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 കേൾക്കാം ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന പ്രിയഗാനങ്ങൾ. 2:02 നേർമൊഴിയിൽ കേരളത്തിന്റെ വിനോദസഞ്ചാര വികസന സാധ്യതകൾ. കേരള ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി രാജേന്ദ്രനുമായുള്ള അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. ലംഹെ കേൾക്കാം 2:45. 3:00 തിരിയിപ്പുകൾ റേഡിയോ ഹെൽത്ത്. 3:45. 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. വൈകിട്ട് 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലുംവിടും പരിപാടിയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിന്റെ പ്രാധാന്യം. ഡോക്ടർ മിനി സിയുമായുള്ള അഭിമുഖം. ചലച്ചിത്ര ഗാനങ്ങൾ 7:20. സാറ്റർഡേ നൈറ്റ് ഫീവർ 9:00 കേൾക്കാം. 9:30 സംഗീതസുധയിൽ കുന്നക്കുടിയാർ വൈദ്യനാഥൻ വയലിനിൽ വായിച്ച കൃതികൾ. നിശാസുരഭി 10:30. 11:00 സുഭാഷിതം എസ് ശാന്തി അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

അറിയിപ്പുകൾ. ഇനി ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.8 മില്ലിമീറ്റർ. ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ നമസ്തേ ആനന്ദപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിപാടികളും പ്രിയഗാനങ്ങളും ഒക്കെയായി നമസ്തേ ആനന്ദപുരി 9 മണിവരെയുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ.
1: ഉഷമലരിയിൽ ഇന്ന് ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് H. രാജേഷ്.

കുശമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് എച്ച് രാജേഷ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ജോസ് പത്തനാപുരം, ആലപ്പി സുരേഷ്, ജയലക്ഷ്മി, അംബിക കേരളപുരം, മോഹൻദാസ് വിതുര എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പന്തള രാജകുമാര ദേവ എന്ന് തുടങ്ങുന്നു.

0: ജോസ് പത്തനാപുരം, ആലപ്പി സുരേഷ്, ജയലക്ഷ്മി, അംബിക കേരളപുരം, മോഹൻദാസ് വിതുര എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇപ്പോൾ യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കാട്ടിലെ പാട്ട്, രചന മുല്ലനേഴി, സംഗീതം കെ രാഘവൻ.

0: പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ പത്രവൃത്താന്തം. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളും ജീവഹാനിയും കൂടുന്ന സാഹചര്യത്തിൽ തകർന്ന റോഡുകളെക്കുറിച്ച് പരാതി ഉന്നയിക്കാനും സമയബന്ധിതമായി പരിഹാരം കാണാനും ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അടക്കം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. റോഡ് സുരക്ഷയ്ക്കായുള്ള നിർദ്ദേശങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നോഡൽ അതോറിറ്റിയായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിലേക്കും കാരുണ്യ ഫാർമസികളിലേക്കും മരുന്ന് സംഭരിക്കാനുള്ള ടെൻഡർ നടപടികളിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കി നിർമ്മാതാക്കളെ നേരിട്ട് പങ്കെടുപ്പിക്കാൻ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ജനവാസ മേഖലകൾ, തോട്ടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ എന്നിവ പൂർണമായും ഒഴിവാക്കിയും വനമേഖല മാത്രം ഉൾപ്പെടുത്തിയും സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ റിപ്പോർട്ട് കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലക്ഷ്യമിടുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ വിശദ പദ്ധതിരേഖ തയ്യാറാക്കാൻ വിദഗ്ധ സമിതി രൂപീകരിച്ചു. 4 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനും 7 ദിവസത്തിനകം ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ലക്ഷ്യമിട്ട് ഇറാൻ യുഎസിന് നിർദ്ദേശം സമർപ്പിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി അറിയിച്ചു. 20th ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണവും വെള്ളിയും. ടേബിൾ ടെന്നീസ് മിക്സഡ് വിഭാഗത്തിൽ വെങ്കലവും നേടി.
1: വിദ്യാലയങ്ങളിൽ ആൺകുട്ടികൾക്കും ലിംഗനിർണയം നടത്താത്ത കുട്ടികൾക്കും അവരവരുടെ താൽപര്യപ്രകാരം തലമുടി വളർത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഈയിടെ വ്യക്തമാക്കി. മുഖമോ കണ്ണുകളോ മറയാത്ത വിധത്തിലും ശുചിത്വവും സുരക്ഷിതത്വവും പാലിച്ചും മുടി സൂക്ഷിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ടെന്ന് കമ്മീഷൻ അംഗം പി ഷാജേഷ് ഭാസ്കർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഈ നിർണായക ഉത്തരവാണ് ഇന്നത്തെ പ്രഭാതഭേരിയിൽ വിശകലനം ചെയ്യുന്നത്.
2: പലപ്പോഴും സ്കൂളുകളിൽ ആൺകുട്ടികളെ മുടി വളർത്തുന്നതിന്റെ പേരിൽ കുറ്റവാളികളെ പോലെ നോക്കിക്കാണുന്ന ഒരു സമീപനം ഉണ്ടാവുന്നുണ്ട്. നമ്മൾക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു.
1: കുട്ടികളുടെ വ്യക്തിസ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ മുടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച സുപ്രധാന ഉത്തരവിനെക്കുറിച്ച് വിവരിക്കുന്നു ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫ്.
2: സർവദേശീയ ഉടമ്പടിയുണ്ട്, 1989 പ്രാബല്യത്തിൽ വരികയും ഈ ഉടമ്പടി അനുസരിച്ചിട്ട് ഇന്ത്യയും അതിന്റെ അത് സിഗ്നേറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുട്ടികളുടെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു സമൂഹത്തിന്റെയും കൂടെ ആവശ്യം. ലിംഗാധിഷ്ഠിതമായ ഒരു വിവേചനം കുട്ടികളിൽ ഉണ്ടാവാതിരിക്കാനും കുട്ടികളെ അപമാനിക്കാതിരിക്കാനും ശാരീരികവും മാനസികവുമായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന നിലയിലാണ് ഈ ഒരു ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ്. ഈ ഉത്തരവിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പും CBSE പോലെയുള്ള അവരുടെ റീജിയണൽ ഡയറക്ടേഴ്സ് ഒക്കെ ഗൈഡ് ലൈൻസ് എങ്ങനെയായിരിക്കണം സ്കൂളുകളിൽ ഈ ഉത്തരവ് പാലിക്കപ്പെടേണ്ടത്, അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഉത്തരവായിട്ട് ഇടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അതിനൊരു കണ്ടീഷൻസ് വേണ്ട ആവശ്യമാണ്. കണ്ണോ മുഖമോ അറിയാത്ത രീതിയിലും വൃത്തിയായി സുരക്ഷിതമായിട്ടും സൂക്ഷിക്കാനുള്ള ചുമതലയിലൂടെ അതിന്റെ ഒരു ഭാഗമാണ്. അപ്പം അച്ചടക്കം ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അച്ചടക്കത്തിലെ ഉപരി ഒരു കുട്ടിയുടെ വ്യക്തിത്വം, അവന്റെ ക്ഷേമം, അവന്റെ ഉത്തമ താല്പര്യം ഇവയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്നാണ് കമ്മീഷൻ നിരീക്ഷിക്കുന്നത്. ചെറുക്കത്തിന്റെ അളവ് പോലായിട്ട് മുടി വളർത്തുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ നമ്മളുടെ കുട്ടികളുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കാത്ത സാഹചര്യത്തിലാണ് കമ്മീഷൻ ഈ ഒരു ഉത്തരവ് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഒരുപാട് പരാതികൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫുൾ ബെഞ്ചായിട്ടുള്ള ഒരു നമ്മൾ റിവ്യൂ ചെയ്യാനുള്ള സാധ്യതയും ഇതിന്റെ മുന്നിലുണ്ട്.
3: എന്റെ കുട്ടി 2.5 വയസ്സായപ്പം ഒരു പ്ലേ സ്കൂളിൽ എന്റെ ചേച്ചിയുടെ കൂടെ പോയിരുന്നു. അപ്പൊ നല്ല ഭംഗിയായിട്ട് നല്ല ചുരുണ്ട ചുരുണ്ട മുടി കെട്ടിയിട്ട് ആദ്യത്തെ ഒരാഴ്ച കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇത് ആൺകുട്ടിയാണെന്ന് മനസ്സിലായി.
1: മകന്റെ മുടി നീട്ടി വളർത്താൻ 12 വർഷം നിയമസമരം നടത്തി അനുകൂല ഉത്തരവ് നേടിയ അനുഭവങ്ങളുമായി എഴുത്തുകാരി ഇന്ദു മേനോൻ.
3: മുടി വെട്ടണം എന്ന് പറഞ്ഞാണ് അവര് തുടങ്ങിയത്. അന്ന് ഞാന് DO ക്കാണെന്ന് തോന്നുന്നു. ആൺകുട്ടികൾക്കും ട്രാൻസ് കുട്ടികൾക്കും മുടി വളർത്താനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തത്. ഇതെന്റെ മകന്റെ മാത്രം പ്രശ്നമല്ല. മുടി വളർത്തുന്ന ആൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവരാണ്, സാമൂഹ്യ വിരുദ്ധരാണ് എന്നൊക്കെയുള്ള പുതുബോധം സ്കൂളിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്റെ മകൻ സ്കൂളുകൾ മാറുന്നതിനനുസരിച്ച് മുടി വെട്ടാനുള്ള പ്രഷർ ഏറി വന്നിരുന്നു. എനിക്കാണെങ്കിൽ കുട്ടീനെ മുടി വെട്ടിയെ കാണാൻ തന്നെ എന്തോ പോലെയാണ്. ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായി ചേർത്ത് വെച്ചിട്ടാണ്

0: ഞാൻ അതിനെ കാണുന്നത്. എന്റെ മകൻ LKG പഠിക്കുമ്പം അവനെ കുറ്റവാളി പ്രിൻസിപ്പൽ പിടികൂടി. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ഹെയർ സ്റ്റൈൽ ചെയ്ത് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നൂഡിൽസ് തലയിൽ വെച്ച് എന്റെ മോനും പ്രിൻസിപ്പൽ പറയുമ്പോ തന്നെ പ്ലസ് ടു കുട്ടീനെ അമ്മ പുറത്തിറങ്ങുമ്പോൾ തന്നെ അടിക്കുന്നുണ്ട്, നിന്റെ മുടി നീ വെട്ടിച്ചോ. എന്റെ കുട്ടിയുടെ ഭംഗി അവന്റെ ചുരുണ്ട മുടിയുടെയും കൂടി ചേർന്നതാണ്. എല്ലാ ആൺകുട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ള മാതിരി അവര് മുടി വളർത്തട്ട്. ഹൈക്കോടതിയിൽ നിന്ന് കൂടി ഒരു ഉത്തരവ് ഇതിനായിട്ട് സമ്പാദിക്കേണ്ടതുണ്ട്.
1: വിദ്യാലയങ്ങളിൽ പാലിക്കേണ്ട പൊതുവായ അച്ചടക്ക മാനദണ്ഡങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു സ്കൂൾ അധ്യാപിക ബിജി അശോകൻ.
2: എന്റേതായ മനസ്സിൽ ഈ പുതിയ തലമുറയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ എന്തോ മനസ്സുകൊണ്ട് പാകമാകുന്നില്ല. കാലം ഒരുപാട് മുന്നോട്ട് അതിക്രമിച്ചു കഴിഞ്ഞു. പുതിയ തലമുറയ്ക്ക് ആവശ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അവരുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അതാണ് ശരിയെന്ന് നമുക്ക് പറയേണ്ടി വരും.
3: കുട്ടികളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും വേണ്ടി നമ്മൾ തന്നെ കൊടി പിടിക്കുമ്പോൾ ഓർക്കുക, നഷ്ടമാകുന്നത് നമ്മുടെ വിലപ്പെട്ട സംസ്കാരം. ഇന്ന് അധ്യാപകനെ ബഹുമാനിക്കാനോ അധ്യാപകന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുവാനോ കുട്ടികൾ മുതിരുന്നില്ല എന്ന ദുഃഖ സത്യം കൂടി ഇവിടെ ഓർക്കപ്പെടേണ്ടതുണ്ട്.
1: ആൺകുട്ടികൾ മുടി നീട്ടി വളർത്തുന്നതിൽ പെൺകുട്ടികൾക്കും വ്യക്തമായ അഭിപ്രായമുണ്ട്. വിദ്യാർത്ഥിനി അതിഥി മേനോൻ.
4: എന്റെ ഒരു അഭിപ്രായത്തിൽ ആൺകുട്ടികൾക്ക് മുടി വളർത്താം. കാരണം അവർ മുടി വളർത്തുന്നത് കൊണ്ട് അവരുടെ പഠിത്തത്തിലോ അവരുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ജീവിത രീതികളിലോ ഒന്നും ഒരു തടസ്സമോ ഒന്നും ഒരു ബുദ്ധിമുട്ടോ വരാത്തോളം അവർക്ക് മുടി വളർത്താം. അല്ലെ, ഒരാൾ ഒരു മുടി വളർത്തുന്നത് അവരുടെ ഇഷ്ടമാണ്. ഒന്ന് ആൺകുട്ടിക്ക് മുടി വളർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ അത് ഒരിക്കലും എതിർക്കാണ്ടിരിക്കാൻ നോക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ എല്ലാം ഒന്ന് നോർമലൈസ് ചെയ്ത് വരും.
1: മുടി നീട്ടി വളർത്താൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നിട്ടും കാലഘട്ടത്തിന്റെയും വീട്ടുകാരുടെയും സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ ഓർമ്മകൾ പങ്കുവെക്കുന്നു മാധ്യമപ്രവർത്തകൻ ജയദേവ്.
5: മലബാറിൽ പ്രത്യേകിച്ച് മുടി നീട്ടി വളർത്തുക എന്നത് കുട്ടികളിൽ വളരുന്ന ഒരു വലിയ പ്രതിഷേധത്തിന്റെ ചിഹ്നമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ എന്ത് വില കൊടുത്തും മുടി നീട്ടി വളർത്തുക എന്നുള്ളതായിരുന്നു എന്റെയും തന്റെ ഇടം. മുട്ടുകാൽ തല്ലിയൊടിക്കുമെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നവർ വരെ അമ്മ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അച്ഛൻ ഒരു ആധുനിക കൃഷി ശാസ്ത്രജ്ഞനും കൃഷി ഉദ്യോഗസ്ഥനും കൂടി ആയിരുന്നതിനാൽ ഇത്തരം കാട് പിടിച്ച തോട്ടങ്ങളോ അത് തലയിലായാലും ഭൂമിയിലായാലും അനുവദിക്കുന്ന ആളായിരുന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ അച്ഛനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം മുടി അഴിച്ചിട്ട് വീടിനകത്ത് തേരാപ്പര നടക്കുകയും ചെയ്യും. മരിക്കുന്ന സമയത്തിന് മുമ്പ് വരെ അച്ഛൻ എന്റെ മുടിക്ക് എതിരായിരുന്നു. മുടി വളർത്തുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ അവകാശത്തിന്റെ കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. അതിൽ മറ്റാർക്കും ഒരു അഭിപ്രായം പറയാൻ ഇല്ല. അത് വ്യക്തിപരമായ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്.
1: 28 വയസ്സുവരെ കാത്തിരുന്ന് തന്റെ ആഗ്രഹം സഫലമാക്കിയ സന്തോഷം പങ്കുവെക്കുന്നു യുവ ജേർണലിസ്റ്റ് മാർജാൻ മഹറൂ.
6: പെൺകുട്ടികൾ മുടി മുറിക്കുക എന്ന് പറയുന്നതിന് പോലെ തന്നെ ഡിഫിക്കൽട്ട് ആണ് ആൺകുട്ടികൾ മുടി വളർത്തുക എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മതപഠനത്തിന് വേണ്ടി പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്ന് ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് വീട്ടിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. പിന്നീട് എനിക്ക് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി, ഫ്രീഡം മൂഡ് എനിക്ക് കിട്ടി എന്ന് തോന്നിയതും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആവുന്ന തോന്നുന്ന സമയം വന്നപ്പോഴാണ് എനിക്ക് മുടി വളർത്താൻ പറ്റിയത്. പ്രത്യേകിച്ച് കേളി ഹെയറും കൂടി ആകുമ്പോൾ ഇത് വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് വേറൊരു സൈഡാണ്, ചടക്കം ഇരിക്കുന്നത് മുടിയിലല്ല.
1: കുട്ടികളിലെ ശുചിത്വ ശീലങ്ങളും വ്യക്തിത്വ വികസനവും മുൻനിർത്തി മാറ്റങ്ങളെ ആരോഗ്യകരമായി സമീപിക്കുന്നതിനെ കുറിച്ച് അപഗ്രഥിക്കുന്നു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണി ദേവി.
7: പെൺകുട്ടികളെ നമ്മൾ എങ്ങനെയാണോ മുടിയുടെ ശുചിത്വത്തിനെ കുറിച്ച് പഠിപ്പിക്കാറുള്ളത്, ഷാമ്പു ചെയ്ത് മുടി കഴുകണമെന്നും മുടി ചീകി വെക്കണമെന്നും മുടി കെട്ടി വെക്കണമെന്നും കെട്ടുപിണഞ്ഞു പോകാതെ നോക്കണമെന്നും മുടിയിൽ കായ് വരാതെ നോക്കണമെന്നും പെയിൻ പുഴുക്കാതെ നോക്കണമെന്നും തലയിൽ താരൻ വരാതെ നോക്കണമെന്നും ഒക്കെ നമ്മൾ ഒരു ഹൈജീന്റെ ഭാഗമായിട്ട് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. ചെറുതിലെ മുതൽ നമ്മൾ അവരെ ശീലിപ്പിക്കാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആൺകുട്ടികളെ നമ്മൾ ശീലിപ്പിച്ചാൽ മാത്രം പോരെ, മുടി വളർത്തണമെങ്കിൽ വളർത്തിക്കോളൂ, പക്ഷേ ആ മുടി വളർത്തുമ്പോൾ ശുചിത്വം പാലിക്കപ്പെടേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക.
8: വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ മുതിർന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ധാരണകളും ഒന്നും അടിച്ചേൽപ്പിച്ച് ഒരേ അച്ചിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും അഭികാമ്യമായ ഒരു കാര്യമല്ല.
1: കോളേജ് അധ്യാപിക സരിത എസ് നായർ.
8: താല്പര്യം ഉണ്ടെങ്കിൽ ആൺകുട്ടികൾ മുടി വളർത്തട്ടെ, പക്ഷേ ഈ വളർത്തുന്ന മുടി വെടിപ്പായും വൃത്തിയായും സുരക്ഷിതമായും സൂക്ഷിക്കണം. ആൺകുട്ടികൾ മുടി വളർത്താൻ അവകാശം ചോദിക്കുന്നത് പോലെ പെൺകുട്ടികൾ മുടി അഴിച്ചിടാനാണ് അവകാശം ചോദിക്കുന്നത്. ഹൈക്കോടതിയിൽ അത്തരമൊരു കേസ് വന്നപ്പോൾ പെൺകുട്ടികളെ മുടി രണ്ടായി പിന്നിയിടാൻ സ്കൂളുകൾ നിർബന്ധിക്കരുത് എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. കേരളത്തിലെ നമ്മുടെ രാവിലെ കുളിക്കുന്ന സംസ്കാരവും ഈർപ്പമുള്ള കാലാവസ്ഥയും കാരണം നനഞ്ഞ മുടി രണ്ടായി പിന്നിയിടുന്നത് ശുചിത്വത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലെത്തിയത്. പക്ഷെ ഇപ്പോഴും പെൺകുട്ടികൾ മുടി രണ്ടായി പിന്നിയിട്ട് തന്നെ സ്കൂളിലെത്തണമെന്ന് പല സ്കൂളുകളും നിഷ്കർഷിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വാശിയോ ഒന്നുമല്ല നമ്മൾ കാണിക്കേണ്ടത്. മറിച്ച് പ്രായോഗികമായ സമീപനമാണ് അധ്യാപകരുടെയും കുട്ടികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്.
1: വൃത്തിയായി സൂക്ഷിച്ചും

0: മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചും മുടി പരിപാലിക്കാൻ അനുമതി നൽകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വ്യക്തമാക്കുന്നു രക്ഷിതാവ് മനോജ് പൊൻകുന്നം.
1: എന്റെയൊക്കെ ചെറുപ്പത്തിലും മുടി വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും അത് സഹപ്രതാക്കളുടെയും ഒരു പരിധിവരെ നാട്ടുകാരുടെയും ഒക്കെ പരിഹാസങ്ങളും ശക്തമായ എതിർപ്പുകളും ഒക്കെ കൊണ്ട് നമ്മളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലമായിരുന്നു പണ്ടും ഉണ്ടായിരുന്നത്. എനിക്ക് മകനുണ്ട്. അവന്റെ മുടി ഇന്ന രീതിയിൽ വെട്ടണം എന്ന് ഒരിക്കൽ പോലും അവനോട് ഞാൻ നിർദ്ദേശിച്ചിട്ടില്ല. അവന് സ്വയം തോന്നുന്ന രീതിയിൽ വളർത്തും, ചിലപ്പോൾ വെട്ടും. എങ്ങനുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല കേട്ടോ എന്ന് പറയും. ചിലപ്പം ഇത് നല്ലതാണ്, ഇങ്ങനെ വളർത്തിയാൽ മതി എന്ന് പറയും. കുട്ടികൾക്ക് വ്യക്തിത്വമില്ല എന്നൊന്നും നമ്മൾ ധരിക്കരുത്. ഞാൻ ഏതായാലും ചെറുപ്പം മുതൽ അവന്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാറുണ്ട്, അവന്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ വസ്ത്രധാരണത്തിലോ അവന്റെ ഹെയർ സ്റ്റൈലിലോ ഞാൻ ഒരു നിബന്ധനകളും വെച്ചിട്ടില്ല.
0: മകൻ മുടി നീട്ടി വളർത്തുന്നതിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം കേൾക്കാം. ഷമീം:
2: ആൺകുട്ടികൾ മുടി വളർത്തുന്നതും പോലെ തന്നെ പ്രശ്നമാണ് സമൂഹത്തിന് പെൺകുട്ടികൾ ബോയ്ക്കട്ട് വെട്ടി നടക്കുന്നതും. രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ആൺകുട്ടി, കാരണം എന്റെ മോള് പ്ലസ് ടു വരെ ബോയ്ക്കട്ടും, മോന് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആയപ്പോ മുതൽ മുടി വളർത്തുകയും ചെയ്തിരുന്നു. കോളേജിൽ പ്രിൻസിപ്പൽ വിളിച്ചു. അപ്പോ ഞങ്ങളോട് ചോദിച്ചത് ഇവന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ കോളേജിലേക്ക് അയച്ചതെന്നാണ്. അവന് ടി സി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അവൻ ടി സി തന്നോട്ടെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. മുടി അല്ല കാരണം, ഓരോരുത്തരുടെയും ടാലന്റ്സ് എങ്ങനെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. കുട്ടികളെ മുടിയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ നിറത്തിന്റെ പേരിലോ ഒന്നും ഡിസൈസ് ചെയ്യരുത്.
0: കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സ്വയം പ്രകടനത്തിനും സ്വാതന്ത്ര്യത്തിനും വലിയ പങ്കുണ്ട്. അനാവശ്യമായ ലിംഗവിവേചനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നത് അവരുടെ ആത്മവിശ്വാസം ഉയർത്തും. അതേസമയം തന്നെ സുരക്ഷിതത്വവും ശുചിത്വവും അച്ചടക്കവും ഉറപ്പാക്കിക്കൊണ്ട് ഈ അവകാശങ്ങൾ വിനിയോഗിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്.
3: പ്രഭാതഭേരിയിനി നാളെ ഇതേ സമയം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ഇന്ന് രാവിലെ 11:02 ഗാനകൈരളിയിൽ മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയാണിത്. ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികൾ കേൾക്കാം 11:02 ഗാനകൈരളിയിൽ. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:40 പ്രകാശധാരയിൽ. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 44:57.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷൻ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മേഖലയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംരംഭങ്ങളും അമിത്ഷാ നാടിന് സമർപ്പിക്കും. അന്താരാഷ്ട്ര കർഷക വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73 ജന്മദിനാഘോഷങ്ങളിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ അദ്ദേഹം കൈമാറും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ എന്നിവിടങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81 സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയെ ന്യായീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 പൂർത്തിയാക്കുകയാണ്. ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2040 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചു വരികയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്ത് തൊഴിൽ ശക്തിയിൽ വ്യക്തത, സ്ഥിരത, തുല്യത എന്നിവ വളർത്തിയെടുക്കുന്നതിനും നിയമങ്ങളെ ആധുനീകരിക്കുന്നതിനുമാണ് തൊഴിൽ മന്ത്രാലയം നിയമങ്ങൾ ഏകീകരിച്ചത്. പരിഷ്കാരങ്ങൾക്കു കീഴിൽ 29 കേന്ദ്ര നിയമങ്ങൾ 4 കോഡുകളായാണ് സംയോജിപ്പിച്ചത്. കൃത്യവും സമയബന്ധിതവുമായ വേതനം നിയമം മുഖേന ഉറപ്പാക്കാൻ കഴിഞ്ഞു. വ്യവസായ ബന്ധ നിയമങ്ങളിലെ സങ്കീർണതകൾ ഒഴിവാക്കി സംഘടിത, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ പുതിയ തൊഴിൽ നിയമങ്ങൾക്ക് സാധിച്ചു. തൊഴിൽ മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ും സുരക്ഷയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സഹായിച്ചു.
1: സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പദ്ധതിയുടെ DPR 4 സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ ഗവൺമെന്റ് നിയോഗിച്ചു. തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സിനിമയുടെ കലാപരവും സാങ്കേതികവുമായ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് വൈസ് ചെയർപേഴ്സൺ. നടൻ സലീം ഹസൻ, യുവ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാകും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും. അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു കെ എസ് അറിയിച്ചു. ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് പാലക്കാട്ടാണ്. വിൽപ്പനയിൽ തൃശൂർ ജില്ല 2-ാം സ്ഥാനത്തും തിരുവനന്തപുരം ജില്ല 3-ാം സ്ഥാനത്തുമാണ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണമെന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. പരിപാടിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും.

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് റൗണ്ടിൽ സുരുജി ഫൊഗാട്ട് കമൽജിത്ത് സഖ്യമാണ് 484.6 പോയിൻറ് റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയത്. പുരുഷ 50 മീറ്റർ റൈഫിൾ 3P റൗണ്ടിൽ ടോമർ നീരജ് രുദ്രൻ ഷു സഖ്യം വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ചൈനയ്ക്കാണ് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കേരളത്തിന് വേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ഗവൺമെന്റ് കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചിന്മയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
1: കായിക താരങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകണമെന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന താരങ്ങൾക്കുള്ള പാരിതോഷികം പ്രഖ്യാപിച്ചത്. മെഡൽ നേടി തിരിച്ചെത്തുമ്പോൾ തന്നെ പാരിതോഷികം നൽകുന്നതിനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഷൂട്ടിങ്ങിൽ വെള്ളി മെഡൽ നേടിയ തിരുവമ്പാടി സ്വദേശി വെദർശ വിനോദിന് സർക്കാർ ജോലി നൽകുന്നതിനായി കായിക വകുപ്പ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ദേശീയ കളരിപ്പയറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് ഉത്തര കേരളത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷ്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കായിക സംഘാടക സമിതി ചെയർമാൻ MA റസാഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തീർത്ഥ പ്രഷോപിനെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു.
0: സ്പോർട്സ് കൌൺസിലുകളിലെ വിജിലൻസ് പരിശോധനയിൽ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളിക്കളം പരിശോധന സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 3-ാം പതിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC എതിരില്ലാത്ത 1 ഗോളിന് തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി. ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആദ്യ പകുതിയുടെ 17-ാം മിനിറ്റിൽ സ്പാനിഷ് താരം അസിയർ ഗോമസ് അടിച്ചു കയറ്റിയ ഗോളിലൂടെയാണ് കണ്ണൂർ വാരിയേഴ്സ് വിജയം കൈപ്പിടിയിലാക്കിയത്. തൃശൂർ മാജിക് FCയുടെ പ്രതിരോധ താരം ഹെൻറി വരുത്തിയ പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് ലൈനിലൂടെ ഓടിക്കയറിയ ബോഗ്ദാൻ ബോക്സിൽ നിലയുറപ്പിച്ചിരുന്ന അസിയർ ഗോമസിന് ലക്ഷ്യം തെറ്റാതെ നൽകിയപ്പോൾ അസിയർ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. സൂപ്പർ ലീഗ് കേരള 3-ാം സീസണിലെ ആദ്യ ഗോൾ നേടിയതോടെ അസിയർ ഗോമസ് 7 ഗോളുകളുമായി കണ്ണൂർ വാരിയേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി. സ്റ്റേഡിയം നിറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലെ മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7 മണിക്ക് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FCയെ നേരിടും.
0: സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലും തമിഴ്നാട്ടിൽ കന്യാകുമാരി അടക്കം വിവിധ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പും നൽകും. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4-ാം മൈലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായരാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുതിർന്ന BJP നേതാവ് V. മുരളീധരൻ ആവശ്യപ്പെട്ടു. പാർട്ടി എറണാകുളം സിറ്റി ജില്ലാ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠനശിബിരം സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് തളിയിൽ പ്രവർത്തിച്ചു വരുന്ന സാധകം സംഗീതസഭയുടെ ദ്വൈമാസ സംഗീത കച്ചേരി നാളെ വൈകിട്ട് ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സാധകം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രേക്ഷിതാക്കളെ നമസ്തേ, ആനന്ദപുരിയിലേക്ക് വീണ്ടും സ്വാഗതം. യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനത്തിലേക്ക്. ചിത്രം വൃത്തം, ഗാനമെഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ആൾക്കുരങ്ങുകൾ താഴെ നിന്നു പാമ്പും
1: ക്ഷമണ്ടാവില്ലടാ.

0: ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി പറയാം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കൂ.
1: കാർഷിക മേഖലാ വാർത്തകൾ. ICAR കൃഷി വിജ്ഞാന കേന്ദ്രം വെള്ളനാട് തിരുവനന്തപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 2026 ഒക്ടോബർ 3 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം വെള്ളനാട് വെച്ചാണ് പരിശീലനം നടത്തുന്നത്. മണ്ണില്ലാ കൃഷിയായ ഹൈഡ്രോപോണിക്സ് ശാസ്ത്രീയമായി മനസ്സിലാക്കാനും പ്രായോഗികമായി പരിശീലിക്കാനും താൽപര്യമുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9400028804 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://celkau.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒക്ടോബർ 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0787243855 അല്ലെങ്കിൽ 85478372256 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം ഓഫീസിൽ ഈ മാസം 29-30 തീയതികളിൽ തീറ്റപ്പുൽ കൃഷി പരിശീലനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. താൽപര്യമുള്ളവർ ഈ മാസം 28 വൈകുന്നേരം 5 മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400058641 അല്ലെങ്കിൽ 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിൽ കാസർകോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കശുമാവ് സന്തതി തോട്ടം ആദൂർ ഗാളിമുഖ സ്പെഷ്യൽ ഫാമിൽ കാർഷിക വിളകളുടെ നടീൽ വസ്തുക്കളായ ധന, ധരശ്രീ, പ്രിയങ്ക, അക്ഷയ, പൂർണിമ, അമൃത എന്നീ കശുമാവിനങ്ങൾ ഗ്രാഫ്റ്റ് ഒന്നിന് വില 40 രൂപ, PH ലെടുവ, കലപ്പാടി, ചന്ദ്രക്കാരൻ, കൊളമ്പ്, ബംഗനപ്പള്ളി, കുറ്റ്യാട്ടൂർ, അൽഫോൻസോ, കർപ്പൂരം, മുണ്ടപ്പ, നീലം എന്നീ ഗ്രാഫ്റ്റ് മാവിനങ്ങൾ വില 1-75 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471972 എന്നീ ഫോൺ നമ്പറിൽ വിളിക്കുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്നു തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് ഈ മാസം 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 62380921715 അല്ലെങ്കിൽ 04812353317 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. പേവിഷബാധ മുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4

0: ഘട്ടം ഈ മാസം 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റാബിസ് ഡേ ആയ സെപ്റ്റംബർ 28 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലം ജില്ലയിൽ വെച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധയുണ്ടാകുന്നത് തടയാൻ സാധിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി പൗരൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിക്കാം. ചിത്രപാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:40

0: 1965 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചരിത്രത്തിൽ ഇന്ന് 1962 സെപ്റ്റംബർ 26 ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് PSP സഖ്യകക്ഷി മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്ന അദ്ദേഹം പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി നിയമിതനായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പദവിയിലെത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ആർ ശങ്കർ. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂർ സർക്കാർ അറസ്റ്റ് ചെയ്ത് നാടുകടത്തിയത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെയും ദിവാൻ പി രാജഗോപാലാചാര്യയുടെയും ജനവിരുദ്ധ നയങ്ങളെയും അഴിമതിയെയും രൂക്ഷമായി വിമർശിച്ചതിനായിരുന്നു ഈ ശിക്ഷ. രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയതിനോടൊപ്പം സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രസ്സും ഭരണകൂടം കണ്ടുകെട്ടി. രാജഭരണത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെയും ദിവാനും രാജാവിന്റെ പ്രിയപ്പെട്ടവരും ചേർന്ന് നടത്തിയ അഴിമതികൾക്കെതിരെയും ഭയമില്ലാതെ പേന ചലിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട അദ്ദേഹം മലബാറിലേക്കാണ് പോയത്. പിന്നീട് പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ താമസിച്ച് സാഹിത്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തുടർന്നു. കേരളൻ എന്ന പേരിൽ അദ്ദേഹം ഒരു മാസികയും ഈ കാലയളവിൽ നടത്തിയിരുന്നു. അമേരിക്കയിലെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1914 സെപ്റ്റംബർ 26 അന്നത്തെ US പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ആക്ടിൽ ഒപ്പുവെച്ചതോടെയാണ് ഈ സുപ്രധാന സ്ഥാപനം രൂപീകൃതമായത്. ബിസിനസ് രംഗത്തെ കുത്തകവൽക്കരണവും അന്യായമായ മത്സരങ്ങളും തടയുന്നതിനായി പ്രവർത്തിച്ചിരുന്ന ബ്യൂറോ ഓഫ് കോർപ്പറേഷൻസിന് പകരമായാണ് FTC നിലവിൽ വന്നത്. 1580 സെപ്റ്റംബർ 26 സർ ഫ്രാൻസിസ് ഡ്രേക്ക് തന്റെ വിഖ്യാതമായ ലോകം ചുറ്റിയുള്ള സമുദ്രയാത്ര പൂർത്തിയാക്കി ഇംഗ്ലണ്ടിലെ പ്ലിമൌത്ത് തീരത്ത് തിരിച്ചെത്തിയത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരനും യാത്രയ്ക്ക് നേരിട്ട് നേതൃത്വം നൽകി ലോകം ചുറ്റി ജീവനോട് തിരിച്ചെത്തിയ ആദ്യത്തെ കപ്പൽ തലവനും അദ്ദേഹമാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തെയും മാധ്യമരംഗത്തെയും ഒരുപോലെ മാറ്റിമറിച്ച ആദ്യത്തെ ടെലിവിഷൻ പ്രസിഡൻഷ്യൽ സംവാദം നടന്നത് 1960 സെപ്റ്റംബർ 26. അന്നത്തെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോൺ എഫ് കെനഡിയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഉപപ്രസിഡന്റ് റിച്ചാർഡ് നിക്സനും തമ്മിലായിരുന്നു ഈ ചരിത്ര പ്രസിദ്ധമായ പോരാട്ടം. ദി ഗ്രേറ്റ് ഡിബേറ്റ് എന്നറിയപ്പെട്ട ഈ സംപ്രേക്ഷണം രാഷ്ട്രീയത്തിൽ ദൃശ്യമാധ്യമങ്ങൾക്കുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. സംവാദം റേഡിയോയിൽ മാത്രം കേട്ട ഭൂരിഭാഗം ആളുകളും റിച്ചാർഡ് നിക്സനാണ് വിജയിച്ചത് െന്ന് വിശ്വസിച്ചപ്പോൾ ടെലിവിഷനിൽ കണ്ട 7 കോടിയോളം വരുന്ന പ്രേക്ഷകർ കെന്നഡിയാണ് മികച്ച വിജയം നേടിയതെന്ന് വിലയിരുത്തി. ടെലിവിഷൻ വഴി ജനങ്ങളിൽ ഉണ്ടായ ഈ സ്വാധീനം കെന്നഡിയെ ആ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിന് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്താൻ വളരെയധികം സഹായിച്ചു. അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആചരിക്കുന്നത്. 2013 ഡിസംബറിൽ കൂടിയ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ആണവായുധങ്ങൾ ഭീഷണിയാണെന്ന് ഈ ദിനം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു.
2: മൻ കി ബാത്,
3: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
3: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: ആകാശവാണി അനന്തപുരി FM സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹത്തിന്റെ സങ്കീർണതകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ABS മോറിസൺ സംസാരിക്കുന്നു.

0: പ്രമേഹത്തിന്റെ സങ്കീർണതകളുടെ തോത് മനസ്സിലാക്കുന്നതിനായി ചില അടിസ്ഥാന പരിശോധനകളായ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റുട്ടീൻ പരിശോധനകൾ, ലൈപിഡ് പ്രൊഫൈൽ, യൂറിൻ മൈക്രോ ആൽബുമിൻ തുടങ്ങിയ രക്തപരിശോധനകളും കണ്ണു പരിശോധനകളും തൈറോയ്ഡ് പരിശോധനകളും കാലുകളിലേക്കും മറ്റ് പ്രധാന അവയവങ്ങളിലേക്കുമുള്ള രക്തയോട്ടം പരിശോധിക്കുന്ന ഡോപ്ലർ പരിശോധനകളും നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന നെർവ് കണ്ടക്ഷൻ പരിശോധനകളും കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ടത് അഭികാമ്യമാണ്. അവയിലെ വ്യതിയാനങ്ങളനുസരിച്ച് ചികിത്സകന് ചികിത്സാ രീതിയിൽ മാറ്റം വരുത്തുവാൻ കഴിയും. പ്രമേഹ രോഗികളിൽ പ്രതിരോധ ശേഷി കുറവായതിനാൽ ശരീരം ശുദ്ധിയായി സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പെരിഫറൽ ന്യൂറോപ്പതി കാരണം സ്പർശനശേഷി കുറവായതിനാൽ കൈകാലുകളിൽ മുറിവുണ്ടായാൽ അത് അറിയാൻ പ്രയാസമേറും. ഈ സാഹചര്യം ഒഴിവാക്കാനായി കൈകാലുകൾ ഒരു കണ്ണാടിയുടെ സഹായത്താൽ പരിശോധന നടത്തുകയും ക്ഷതങ്ങളോ മുറിവുകളോ കാണപ്പെടുന്നുവെങ്കിൽ ഉടനടി ചികിത്സ തേടേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം മുറിവുകളിൽ അണുബാധയുണ്ടായി മിക്കപ്പോഴും അത് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങി അവയവങ്ങൾ നഷ്ടപ്പെടുന്ന സങ്കടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. ഇൻഫെക്റ്റഡ് ഡയബറ്റിക് ഫുഡ് അൾസർ, ഗാംഗ്രീൻ തുടങ്ങിയ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നാം അതീവ ജാഗ്രത പുലർത്തണം. ഒരു മുറിവോ വ്രണമോ ഉണ്ടായാൽ വിദഗ്ധ ഡോക്ടറിന്റെ കീഴിൽ പൂർണ്ണമായ ചികിത്സ തേടണം. അല്ലാതെ സ്വയം ചികിത്സ ചെയ്താൽ രോഗമൂർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. ഇങ്ങനെയുള്ള സങ്കീർണതകൾ ഉണ്ടാകാതിരിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള പാദരക്ഷകളും മറ്റ് മാർഗങ്ങളും സ്വീകരിക്കേണ്ടതാണ്. അവയോടൊപ്പം ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മുറിവുകൾ വെച്ചുകെട്ടുകയും നിർദ്ദേശിക്കുന്ന മരുന്നുകൾ യഥാവിധി കഴിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രമേഹത്തിന്റെ സങ്കീർണതകളിലേക്ക് നീങ്ങി ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വരുന്നതും അതുവഴി ജീവഹാനി ഉണ്ടാകുന്നതിനും ഭേദം കൃത്യനിഷ്ഠയുള്ള ജീവിതശൈലിയും ചികിത്സയും വ്യായാമവും വഴി ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതാണ് നല്ലത്. പഴവർഗ്ഗങ്ങളിൽ പേരയ്ക്ക, ജാമ്പയ്ക്ക, പപ്പായ ഒരു ദിവസം മാക്സിമം 100 ഗ്രാം എന്ന തോതിൽ കഴിക്കാം. തണ്ണിമത്തനാണെങ്കിൽ ഒരു ദിവസം പരമാവധി 50 ഗ്രാം എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പഴങ്ങളിൽ അധികം പഴുക്കാത്തതായ റോബസ്റ്റ, പാളയം തോടൻ പഴങ്ങൾ എന്നിവ ഉപയോഗിക്കാം. നമ്മുടെ പരിസരത്ത് തന്നെയുള്ള അമരയ്ക്ക, കോവയ്ക്ക, വിവിധ തരത്തിലുള്ള ചീരകൾ, വെണ്ട, മുരിങ്ങയ്ക്ക, മുരിങ്ങയിലകൾ, വെള്ളരി, പടവലം, കത്തിരിക്ക, വള്ളിച്ചീര, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, പച്ചച്ചക്ക എന്നിവയും നമുക്ക് ഉപയോഗിക്കാം. ഒരു ദിവസം ഇലക്കറികൾ പരമാവധി 100 ഗ്രാം വരെ ഉപയോഗിക്കാം. മറ്റ് പച്ചക്കറികൾ 200 ഗ്രാം വരെ ഉപയോഗിക്കാം. നാം പൊതുവായി ഉപയോഗിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ ഒരു ഡയറ്റ് ചാർട്ട് നമുക്ക് കേൾക്കാം. പ്രഭാതത്തിൽ പ്രാതലിനായി ഇഡലിയോ ദോശയോ ഉപ്പുമാവോ ഉപയോഗിക്കാം. 11 മണിക്ക് അധികം പുളിപ്പില്ലാത്ത ഉപ്പ് ചേർക്കാത്ത തൈരോ പഴവർഗ്ഗങ്ങളോ ഉപയോഗിക്കാം. ഉച്ചയൂണിന് തവിടുള്ള അരിയും ഒഴിച്ചുകറിയായ രസമോ പരിപ്പ് വർഗത്തിലുള്ള ആഹാരങ്ങളോ അതിനോടൊപ്പം പച്ചക്കറിയും വേവിച്ചതോ ചുട്ടെടുത്തതോ ആയ മാംസമോ മീനോ ഉപയോഗിക്കാം. വൈകുന്നേരം ചായയോടൊപ്പം ആവിയിൽ പുഴുങ്ങിയ ആഹാരമോ ഒരു കപ്പ് കുക്കുമ്പറോ ക്യാരറ്റോ ഉപയോഗിക്കാവുന്നതാണ്. അത്താഴത്തിൽ ചപ്പാത്തിയോ തവിടുള്ള അരിയോ ഉപയോഗിക്കാം. അതിനോടൊപ്പം കറി രൂപത്തിലുള്ള പച്ചക്കറികളോ ചുട്ടെടുത്തതായ മാംസമോ മീനോ ഉപയോഗിക്കാം. പൂർണ്ണമായും മദ്യപാനം, പുകവലി എന്നിവ ഉപേക്ഷിക്കുക. കൃത്യമായ നിർദ്ദേശപ്രകാരം നന്നായി വെള്ളം കുടിക്കുക.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് പ്രമേഹത്തിന്റെ സങ്കീർണതകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എബിഎസ് മോറിസൺ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: അടുത്ത ഗാനത്തിന്റെ വരികളിൽ പൂവച്ചൽ ഖദർ, സംഗീതം രഘുകുമാർ, യേശുദാസ് പാടിയത്, ചിത്രം വീണ്ടും ലിസ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇനി കേൾപ്പിക്കുന്നത് വാണി ജയറാമും ജയചന്ദ്രനും പാടിയ ഒരു ഗാനം, ചിത്രം ബ്ലാക്ക് ബെൽറ്റ്. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ശ്യാം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
6: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: സമയം 7:30. നമസ്തേ അനന്തപുരി തുടരുകയാണ്.
8: തൊഴിൽ ദർശനം.

0: ദ പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, സശസ്ത്ര സീമാബൽ എന്നിവയാണ് നിയമനം ലഭിക്കുന്ന സായുധ സേനകൾ. സായുധ സേനകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. തിരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷയ്ക്ക് കേരളത്തിൽ 9 കേന്ദ്രങ്ങളുണ്ടാവും. വിദ്യാഭ്യാസ യോഗ്യത, സബ് ഇൻസ്പെക്ടർ, ഫയർ ഒഴികെയുള്ള എല്ലാ തസ്തികകളിലേക്കും ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. CISFലെ സബ് ഇൻസ്പെക്ടർ ഫയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയുൾപ്പെട്ട് സയൻസ് ബിരുദധാരികളായിരിക്കണം. അല്ലെങ്കിൽ 10 ക്ലാസ് തത്തുല്യവും മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽസ്, കെമിക്കൽ, മൈനിംഗ്, എയ്റോനോട്ടിക്കൽ, ടെലികമ്മ്യൂണിക്കേഷൻ, എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ ഉയർന്ന യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡൽഹി പോലീസിലേക്ക് അപേക്ഷിക്കുന്ന പുരുഷന്മാർ കായിക ക്ഷമതാ പരീക്ഷ അല്ലെങ്കിൽ അളവെടുപ്പിന് മുൻപായി LMV, മോട്ടോർ സൈക്കിൾ, കാർ, ഡ്രൈവിംഗ് ലൈസൻസ് നേടിയിരിക്കണം. പ്രായം CISFലെ സബ് ഇൻസ്പെക്ടർ ഫയർ തസ്തികയിലേക്ക് 18-30 വയസ്സിനും ഇടയിൽ, മറ്റ് തസ്തികകളിലേക്ക് 20-25 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. ഡൽഹി പോലീസിലെ ഒഴിവിലേക്ക് വിധവകൾക്കും പുനർവിവാഹിതരല്ലാത്ത വിവാഹമോചിതകൾക്കും 35 വയസ്സുവരെ അപേക്ഷിക്കാം. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ഉണ്ടാകും. പരീക്ഷാ കേന്ദ്രങ്ങൾ ബംഗളൂരു ആസ്ഥാനമായുള്ള KKR റീജിയണിലാണ് കേരളവും ലക്ഷദ്വീപും കർണാടകയും ഉൾപ്പെടുന്നത്. കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഒക്ടോബർ 1 വരെ ഫീസടയ്ക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://ssc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ssc.gov.in. MySSC എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയും അപേക്ഷിക്കാം. ഒപ്പ്, തത്സമയം എടുക്കുന്ന ഫോട്ടോ എന്നിവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ ഒക്ടോബർ 8 മുതൽ 10 വരെ സമയം ലഭിക്കും. തിരുത്തലിന് ഫീസ് ഈടാക്കും. ഓർക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. ഡൽഹി ഹൈക്കോടതിയിൽ സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 150 ഒഴിവുണ്ട്. സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 117, ജനറൽ 43, EWS 14, OBC 32, SC 16, ST 12. യോഗ്യത, ബിരുദവും കമ്പ്യൂട്ടറിൽ മിനിറ്റിൽ 110 വാക്കുകളുടെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സ്പീഡും മിനിറ്റിൽ 40 വാക്കുകളുടെ ഇംഗ്ലീഷ് ടൈപ്പ്റൈറ്റിംഗ് സ്പീഡും ഉണ്ടാവണം. പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 33, EWS 7, OBC 16, SC 5, ST 5. യോഗ്യത, ബിരുദവും കമ്പ്യൂട്ടറിൽ മിനിറ്റിൽ 100 വാക്കുകളുടെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സ്പീഡും മിനിറ്റിൽ 40 വാക്കുകളുടെ ഇംഗ്ലീഷ് ടൈപ്പ്റൈറ്റിംഗ് സ്പീഡും ഉണ്ടാവണം. പ്രായം 18-32 വയസ്സിനും ഇടയിൽ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 1500 രൂപ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.delhihighcourt.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.delhihighcourt.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 5.
1: തൊഴിൽ ദർശനം. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: അടുത്ത ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം തൂവൽ കൊട്ടാരം.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: ഇനി സുജാത പാടിയൊരു ഗാനമായാലോ. ചിത്രം വൈറ്റ് പേപ്പർ. ഗാനമെഴുതിയത് മുരുകൻ കാട്ടാക്കട, സംഗീതം MG ശ്രീകുമാർ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം.

0: അടൂർ തൃശൂർ ആൻഡ് കൊച്ചി.
1: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
2: സ്വപ്നം കാണാത്ത ആരുണ്ട്? പലതിനെക്കുറിച്ചും നാം സ്വപ്നം കാണും. ചിലത് ഒരിക്കലും നടക്കാത്തതാകാം, ചിലത് നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതുമാകാം. നമ്മുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാറുണ്ടോ? എല്ലാ സ്വപ്നങ്ങളും അങ്ങനെ നമ്മൾ പങ്കുവയ്ക്കാറില്ല അല്ലേ? പക്ഷേ നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കും. ഏറെ സ്നേഹിക്കുന്ന സഹോദരിമാരുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരന്മാരുണ്ട്. അവരുടെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സഹോദരിയുടെ വിവാഹം. സഹോദരൻ മുതിർന്ന ആളാണെങ്കിൽ പൊന്നനുജത്തിയുടെ വിവാഹം വളരെ നല്ല രീതിയിൽ നടത്താൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് താനും. അവിടെ വലിയവൻ ചെറിയവൻ എന്ന വ്യത്യാസമില്ല, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് കുറച്ചുകൂടി ആഴമുണ്ടാകും എന്ന് മാത്രം. അത്തരമൊരു ആഗ്രഹമാണ് ബിച്ചു തിരുമല വരികളാക്കി നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത്, ഒരു ജ്യേഷ്ഠന്റെ സ്വപ്നം.

അവൾ ഇക്കയുടെ കരളാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആ പൊന്നു പെങ്ങളോട് എന്തുമാത്രം സ്നേഹവും കരുതലുമാണെന്ന്. അവളെ വിവാഹം ചെയ്യാൻ പോകുന്നവൻ നിസ്സാരക്കാരനാകരുത് എന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. നല്ല വിദ്യാഭ്യാസവും ഉദ്യോഗവുമുള്ള ഒരുവന്റെ കൈകളിലേക്ക് തന്റെ പെങ്ങളെ ഏൽപ്പിക്കാനാണ് ആഗ്രഹം. നിക്കാഹിനായി അവൻ സർവ ഒരുക്കങ്ങളോടെയും വരുമെന്ന് ആ ജ്യേഷ്ഠൻ ഉറപ്പു കൊടുക്കുന്നുണ്ട്. ഗൾഫ് ജീവിതത്തിലെ സുരക്ഷിതത്വ ബോധവും സാമ്പത്തിക ഭദ്രതയും മലയാളി തിരിച്ചറിഞ്ഞു തുടങ്ങിയ കാലത്തെ ഈ ആഖ്യാനം എന്നും പ്രസക്തമല്ലേ? അത് വെളിപ്പെടുത്താൻ അയാളുടേതായ ഭാഷ ഉണ്ടെന്താനും. സാധാരണക്കാരന്റെ ഭാഷ, അവനറിയാവുന്ന, അവൻ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷ.

ഒരുപക്ഷേ ഒരു പിതാവിന്റെ ചുമതല കൂടി ഏറ്റെടുക്കേണ്ടി വന്ന മൂത്ത സഹോദരനായിരിക്കാം അയാൾ. അങ്ങനെയെങ്കിൽ ഉമ്മയ്ക്കും കൊടുക്കണമല്ലോ ചില ഉറപ്പുകൾ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഘട്ടമാണ്. ഈ അവസരത്തിൽ 5000 രൂപ കൊടുക്കാം. അന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയാണെന്ന് ഓർക്കണം. അതിനൊപ്പം മഹറും കൂടി കിട്ടിയാൽ പെങ്ങളുടെ നിക്കാഹ് പൊടിപിടിക്കാം. മഹർ എന്നാൽ വിവാഹവേളയിൽ വരൻ വധുവിന് നൽകുന്ന വിവാഹ മൂല്യമാണ്. മഹർ പൂർണമായും വധുവിന്റെ സ്വന്തം അവകാശമാണ്. പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന ആദരവും സുരക്ഷിതത്വവുമാണത്. അതുകൂടി ഉണ്ടെങ്കിൽ വിവാഹം കെങ്കേമമാക്കാം എന്നാണ് മകൻ ഉമ്മയ്ക്ക് ഉറപ്പുകൊടുക്കുന്നത്. എല്ലാം ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ നീ അവനോടൊപ്പം പോകുമല്ലോ, നിങ്ങളുടേത് മാത്രമായ സ്വർഗത്തിലേക്ക്. അവിടെ സുഖമായി കഴിയുമ്പോൾ നിന്നെ പെറ്റുവളർത്തി വലുതാക്കിയ ഈ ഉമ്മയെ മറക്കരുത്. നിന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന

നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച ഈ ഇക്കാനയും വെറുക്കരുത്. നിന്റെ കടമകളോടൊപ്പം ഈ ഓർമ്മകളും ഉണ്ടായിരിക്കണമെന്നും ജ്യേഷ്ഠൻ പറയുന്നു. ഇങ്ങനെ ഒരു ആങ്ങളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം അല്ലേ?

സാധാരണക്കാരന്റെ അനന്തമായ സ്വപ്നങ്ങളിലേക്കാണ് ബിച്ചു തിരുമല തൂലിക ചലിപ്പിക്കുന്നത്. അതിന് അധികം ആഡംബരമൊന്നുമില്ലാത്ത ഈണം പകർന്നത് ശ്യാമാണ്. പാടിയത് യേശുദാസ്. അങ്ങാടി എന്ന ചിത്രത്തിലെ ഈ ഗാനം എന്നും സാധാരണക്കാരുടെ ആഗ്രഹങ്ങളുടെ ഫലശ്രുതിയാണ്.

0: പോകാൻ വഴിയേത്?
1: ആറ് കടലിന് പടിഞ്ഞാറ്. ഒന്നാം കടലിൽ പത്തിപ്പാമ്പ്. രണ്ടാം കടലിൽ നാഗരാജാവ്.
0: അയ്യോ.
1: മൂന്നാം കടലിൽ കടൽക്കിഴവൻ. പിന്നെ നാലാം കടലിൽ ഭൂതത്താൻ.
0: അയ്യോ. അഞ്ചാം കടലിൽ

0: ഇപ്പോൾ കേട്ട പാട്ട് യേശുദാസും ലതാരാജുവും പാടിയത്. രചന വയലാർ, സംഗീതം ശങ്കർ ഗണേഷ്. ചിത്രം ചക്രവാകം.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: വീണ്ടും യേശുദാസ് ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. രചന വയലാർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: 101.9 ആകാശവാണി ആനന്ദപുരി FM, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൊല്ലം കൊണ്ടറയിൽ വിവിധ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിടുന്ന സംരംഭങ്ങൾ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. പദ്ധതിയുടെ DPR 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ എന്നിവിടങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81st സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവണമെന്ന് മുതിർന്ന BJP നേതാവ് വി മുരളീധരൻ. പാർട്ടി എറണാകുളം സിറ്റി ജില്ലാ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠനശിബിരം സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4 മൈലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് സ്നായറാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണവും വെള്ളിയും. 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് റൌണ്ടിൽ സുരുജി ഫൊഗോട്ട് കമൽജീത് സഖ്യമാണ് 484.6 പോയിന്റ് റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസിനെ 10 മണിക്ക്.

രക്ഷിതാക്കളെ, നമസ്തേ. അനന്തപുരിയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ശങ്കർ മഹാദേവൻ പാടിയ ഒരു ഗാനം കേട്ടാലോ? ഈ ഗാനത്തിന്റെ രചന മുരുകൻ കാട്ടാക്കട, സംഗീതം ഒ കെ രവിശങ്കർ, ചിത്രം ഒരു താത്വിക അവലോകനം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ശരിയുത്തരം നിത്യാനന്ദ് റായ്, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് ഇദ്ദേഹം. ബില്ല് 2026 ഓഗസ്റ്റ് 11 ലോക്സഭയും 2026 ഓഗസ്റ്റ് 12 രാജ്യസഭയും പാസാക്കി. തുടർന്ന് 2026 ഓഗസ്റ്റ് 17 ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും ചെയ്തു.

0: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കേൾപ്പിക്കുന്നു കാലം സാക്ഷി.
1: സി പി രാമസ്വാമി അയ്യർ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ ചരിത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്ന സർ സി പി എന്ന സർ ചെട്ട്പുട്ട് പട്ടാഭിരാമൻ രാമസ്വാമി അയ്യർ 1879 നവംബർ 12 മദ്രാസിൽ ജനിച്ചു. അഭിഭാഷകൻ, അഡ്മിനിസ്ട്രേറ്റർ, രാഷ്ട്രീയക്കാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. 1920 മുതൽ 1923 മദ്രാസ് പ്രസിഡൻസിയുടെ അഡ്വക്കേറ്റ് ജനറൽ, 1923 മുതൽ 1928 മദ്രാസ് ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ നിയമകാരി അംഗം, 1931 മുതൽ 1936 വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 1936 സർ സി പി തിരുവിതാംകൂറിൽ ദിവാനായി. 1947 അദ്ദേഹം ആ സ്ഥാനം വഹിച്ചിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരിക്കെ നിരവധി സാമൂഹികവും ഭരണപരവുമായ പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരവും തിരുവിതാംകൂറിൽ പല വ്യവസായങ്ങളും തിരുവിതാംകൂർ സർവകലാശാലയും ആരംഭിച്ചതും അദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം. പുന്നപ്ര വയലാർ കലാപത്തെ അടിച്ചമർത്തുകയും സ്വതന്ത്ര തിരുവിതാംകൂറിനെ അനുകൂലിക്കുകയും ചെയ്ത സി പി 1947 തന്റെ ദിവാൻ പദവി രാജിവെച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് നൈറ്റ് കമാൻഡർ, നൈറ്റ് കമാൻഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ എന്നീ പദവികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1954 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സർ സി പി നിയമിതനായിരുന്നു. 1966 സെപ്റ്റംബർ 26 82 വയസ്സിൽ സർ സി പി രാമസ്വാമി അയ്യർ അന്തരിച്ചു.
2: The most amazingly versatile and dynamic career in recent times was assuredly that of Winston Churchill. The impression that he has made on his contemporaries can be appreciated when we realize that the British nation spent £40,000 over his funeral and that within a year of his death, the collections for the Churchill Memorial Fund have exceeded £3 million, over 4 crores of rupees. His books on the First and Second World Wars and his remarkable biographies of his father, Lord Randolph Churchill, and of his ancestor, the Duke of Marlborough, have enjoyed unprecedented circulation. Speaking of his literary pursuits, he has said that it was great fun writing a book. One lived with it. It became a companion. It built an impalpable crystal sphere around one of interest and ideas. It is worthy of remark that in addition to dozens of honorary degrees from universities all over the world,

0: and knighthoods and decorations from every civilized country, and the Nobel Prize. He has also the distinction of being an accomplished painter. And in 1948, he was admitted as an extraordinary member of the Royal Academy, having also written a book on painting as a pastime. Curiously, moreover, he was elected as an honorary member of the Royal Fencing Club. He inherited from his brilliant and tempestuous father great qualities of daring and courage, and the capacity to excel in opposition as well as in the cabinets of which he was so distinguished a member.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് സർ സി പി രാമസ്വാമി അയ്യരുടെ ശബ്ദം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: അടുത്തതായി യേശുദാസും ലതികയും ആരോരും അറിയാതെ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ശ്യാം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളിക്യാബ് ആൻഡ് വീഗാർഡ്. സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
4: ഇപ്പോൾ നമുക്ക് ചുറ്റും കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് മേഖലയിലും ഇന്ന് പുലർച്ചെ 2:30 മുതൽ തിങ്കളാഴ്ച പുലർച്ചെ 2:30 വരെ 1 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം ജല അതോറിറ്റിയുടെ കുണ്ടമൺകടവ് പമ്പ് ഹൌസിലെ പാനൽ ബോർഡ് തകരാറായതിനെ തുടർന്ന് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഇന്ന് രാത്രി 8 മണി വരെ ജലവിതരണം മുടങ്ങും. തിരുമല, കരമന സെക്ഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെ കടമ്പാട്ടുകോണം മുതൽ വെട്ടറോഡ് വരെ ട്രാഫിക് നിയന്ത്രണമുണ്ടായിരിക്കും. അനധികൃത പാർക്കിംഗുകൾ നിരോധിച്ചു. ഹെവി വാഹനങ്ങൾ കടത്തിവിടില്ല.

തിരുവനന്തപുരം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിക്ക് റെക്കോർഡ് വിൽപ്പന. ഇന്നുച്ചയ്ക്ക് നറുക്കെടുപ്പ് നടക്കാനിരിക്കെ അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു കെ എസ് അറിയിച്ചു. ജില്ലാ ലോട്ടറി ഓഫീസുകളും സബ് ഓഫീസുകളും മുഖേന അംഗീകൃത ഏജൻസികളും വിൽപ്പനക്കാരും വിൽപ്പന നടത്തിയ ടിക്കറ്റുകളാണ് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുക. ഉച്ചയ്ക്ക് 1:30 ഗോർക്കി ഭവനിൽ നടക്കുന്ന നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി നിർവഹിക്കും. കൂടുതൽ വിവരങ്ങൾ www.statelottery.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഇനി കേൾപ്പിക്കുന്നത് ഉദിത് നാരായണനും ശ്രേയ ഘോഷാലും പാടിയൊരു ഗാനം, ചിത്രം സൗണ്ട് തോമ, രചന മുരുകൻ കാട്ടാക്കട, സംഗീതം ഗോപി സുന്ദർ.

0: ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി യാസിനും സൗമ്യയും പാടിയ ഒരു ഗാനത്തിലേക്ക്. ചിത്രം ഒഴിമുറി, രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം ബിജിബാൽ.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക്

0: കൊടുമായി ജഹള! ഏ, ഇന്ന് ടൗണില് ഒരു കൂട്ട തല്ല്!
1: ആര് തമ്മില്?
0: പോലീസ് വന്ന് തൊഴിലാളികളെ തല്ലി.
1: എന്തിന്?
0: ഇന്നല്ലേ ഓലടെ പൊറസംഘം, പിന്നെ കല്ലേറായി, അപ്പൊ പിന്നെ കണ്ണിൽ കണ്ടോനൊക്കെ ബീക്ക്. പൊറസംഘിച്ചോനും പൊറസംഘം കേട്ടോനും നേരത്തിമ്മിക്കൂടി പോണനും ഒക്കെ തല്ല്. അഞ്ചാറെണ്ണം ലോക്കപ്പിലുമായി.
1: ആരൊക്കെ? ഉദ്വേഗത്തോടെയായിരുന്നു ആ ചോദ്യം.
0: പൊറസംഘക്കാരൻ പുള്ള, വടക്കൻ നമ്പ്യാര്, പിന്നെ തൊഴിലാളിന്റെ കൂട്ടത്തിൽ നിന്ന് ജാക്കി.
1: ആര്?
0: ജാക്കി കുഞ്ഞിരാമൻ.
1: ഏ,
0: താന്നെന്നും പിന്നെ രാരിച്ച, പിന്നെ ആരൊക്കെയോ ഉണ്ട്. ഇക്കിസ കേട്ടപ്പോ ഞമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല. ഏ, ഇബല് എത്ര കളിച്ചിട്ടെന്താ മുതലാളിയോള് ബിടേ. പക്കെങ്കില് ബല പറയുന്നോടത്ത് കാര്യമില്ലെന്നല്ല, നയിച്ചോന് കായ് കിട്ടണ്ടേ. പക്കേ മൊയലാളി മൊയലാളിയല്ലേ, ഓല് പറഞ്ഞാല് പോലീസും വരും, മൈസ്രട്ടും വരും, തുക്കിടി സായിപ്പ് തന്നെ വന്നൂന്നും വരും. ഞമ്മൾ കൂട്ടിയാ പറ്റുമോ? അപ്പോ ഞമ്മ സൂക്ഷിച്ചണ്ടേ.
1: ആ വിമർശനം അങ്ങനെ നീണ്ടു പോവുകയാണ്. സുലൈമാൻ അത് ശ്രദ്ധിക്കുന്നേയില്ല. അയാൾ പെട്ടെന്ന് ചോദിച്ചു,
0: നീ വന്നതെന്തേ? ബർക്കനെ.
1: എനിക്ക് പുറത്തൊന്ന് പോണം.
0: ശരി.
1: മരക്കാർ എഴുന്നേറ്റ് നടന്നു. അയാൾ അകത്ത് കടന്ന് ഖദീജയുടെ മൂത്ത പെണ്ണിനെ വിളിച്ച് രാധയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു.
0: എന്തിന്?
1: ഖദീജയാണ് ചോദിച്ചത്. അടുക്കളവാതിലും ചാരി മുഖവും കനപ്പിച്ച് നിൽക്കുകയാണ് അവൾ.
0: വിശ്വം അവിടെ വന്നോ എന്ന് നോക്കി, വേഗം വാ.
1: ആ പെൺകുട്ടി അനുജനെയും കൂട്ടി പിൻപുറത്തെ വാതിലിലൂടെ നടന്നു. സുലൈമാൻ ഉടുപ്പ് മാറ്റുകയാണ്.
0: എവിടേക്കാ?
1: ഖദീജ മയത്തിൽ ചോദിച്ചു.
0: പുറത്തു പോണം. എന്താ ബേജാറ്?
1: ഒന്നുമില്ല ഖദീജ, നീ വെറുതെ ഭയപ്പെടുകയാണ്.
0: ഇങ്ങളും ഈ ബിസും ഒക്കെ പാടെ എന്തിരത്തോ ബലം ഉണ്ടാക്കുന്നുണ്ടെന്നാ
1: ഇക്ക് തോന്നണ്.
0: ഒന്നുമില്ല ഖദീജ, ഞാൻ വന്നിട്ടൊക്കെ പറയാം. കുളിക്കണ്ടേ?
1: വേണ്ട.
0: അജ്ജാൽ വന്നില്ല ഉമ്മാ,
1: പെൺകുട്ടി ഓടി വന്നറിയിച്ചു. എന്നാൽ സുലൈമാൻ സ്വൽപ്പമൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു,
0: നീ അവിടെ പോയി ഇരുന്നോ, ഞാൻ മടങ്ങി വരുമ്പോ നിന്നെ കൂട്ടാം. ഏ, പിന്നെ അല്ലെങ്കിൽ അത് മതി, വേഗം ചെല്ല്.
1: ചെല്ലു മോളെ, ഖദീജയും പറഞ്ഞു. സുലൈമാൻ പുറത്തേക്ക് കടന്നു. അയാൾ ഇരുട്ടിൽ മറയുന്നതുവരെ ഖദീജ നോക്കി നിന്നു. അവൾ വേവലാതിപ്പെട്ടു.
0: മൂപ്പരിക്ക് എന്തേക്കും തമ്പിരാനെ?
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
8: ആര്യശാല സുബ്ബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കേട്ടു.
9: സുബ്ബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബ്ബയ്യ ജ്വല്ലറി, ആര്യശാല. പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
10: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ ടി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോൾ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
12: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
13: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
14: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാറ്റിനോട് പരിഭവം പറയുന്ന കാമുക

കാത്തിരിക്കുന്ന പ്രിയ സഖി ഭാവങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ വിരിയുന്നത്. കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. രചന തിരുനെല്ലൂർ കരുണാകരൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഇന്ന ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം ഇത്രമാത്രം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: നമസ്തേ. അനന്തപുരിയിൽ തിടമ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾപ്പിക്കാം. രചന രവി കെ വിലങ്ങൻ, സംഗീതം ജോൺസൺ.

0: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
3: ഈ ഗാനം സിത്താരയും നിഖിൽ രാജും പാടിയത്. ചിത്രം കസൻസ്. രചന മുരുകൻ കട്ടാക്കട. സംഗീതം MJ ചന്ദ്രൻ.

ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനം കൂടി. ഇത് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന ചിത്രത്തിൽ നദീം അർഷാദും ശ്രുതി ശശിധരനും പാടിയത്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിഷ്ണു മോഹൻ സിത്താര.

ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇത്രമാത്രം. പരിപാടി ഇനി നാളെ രാവിലെ. അനന്തപുരി FM സ്റ്റുഡിയോയിൽ ദീപ. വൺ 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 9 മണി.

0: ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. വൺ 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 2011 2020 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയവർ അരുൺ കൃഷ്ണ, നിത്യാമാമൻ, സിയാ ഉൾഹക് തുടങ്ങിയവർ. രചന ഹരിനാരായണൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ഗാനഭാരത്തിൽ അടുത്ത ഗാനം സിഡ് ശ്രീറാമും നെഹായസ് നായരും പാടിയത്. ചിത്രം ഇഷ്ക്, രചന ജോ പോൾ, സംഗീതം ജിക്സ് ബിജോയ്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: അച്ഛന്റെ സമ്പാദ്യം, അച്ഛൻ തന്ന പാഠങ്ങൾ,
2: പിന്നെ എപ്പോഴും ഞങ്ങളോടുള്ള കരുതൽ.
3: അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം ബാങ്കിലുമുണ്ട്.
1: പക്ഷേ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാകൂ?
2: ഇപ്പോഴത് വളരെ എളുപ്പമല്ലേ? ബാങ്കിന്റെ വെബ്സൈറ്റിലോ ബ്രാഞ്ചിലോ പോകൂ, ക്ലെയിം ഫോം പൂരിപ്പിക്കൂ, രേഖകൾ സമർപ്പിക്കൂ, 15 ദിവസത്തിനകം സെറ്റിൽമെന്റ് നേടൂ. നോമിനേഷൻ നൽകിയാൽ സെറ്റിൽമെന്റ് ഇതിലും എളുപ്പമാകും.
4: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ഈ ഗാനം ശ്രേയാ ഘോഷാൽ പാടിയത്. ചിത്രം നീരാളി. രചന ബിനു പി ടി. സംഗീതം സ്റ്റീഫൻ ദേവസി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സൂരജ് സന്തോഷ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം രാമന്റെ ഏദൻ തോട്ടം, രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജുപാൽ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇത് ക്യൂൻ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയവർ ഹരിശങ്കർ, സൂരജ് സന്തോഷ്, സിയ ഉൽ ഹക്ക്, ശ്രാവൺ, അജയ് ശ്രാവൺ തുടങ്ങിയവർ. രചന ജ്യോതിഷ് കാശി, സംഗീതം ജേക്സ് ബിജോയ്.

0: 2011-ഉം 2020-ഉം ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി വന്ന് ഇന്നത്തെ ഗാനോപഹാരം സമാപിച്ചു. 101.9 ആകാശവാണി അനന്തപുരി FM, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയെ ന്യായീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81-ാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസുരക്ഷ എന്നത് പൌരന്മാർ, ഗവൺമെന്റ്, വ്യവസായ മേഖല തുടങ്ങിയ എല്ലാ പങ്കാളികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്രമന്ത്രി സി ആർ പാട്ടീൽ. ന്യൂഡൽഹിയിൽ 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. H1B വിസ അപേക്ഷകളിൽ $100,000+ ഫീസ് ചുമത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ എതിർത്ത US അറ്റോർണി ജനറൽമാരുടെ യോഗം. നടപടി നിയമവിരുദ്ധമാണെന്നും അമേരിക്കയിൽ അധ്യാപകർ, ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരുടെ ക്ഷാമം രൂക്ഷമാക്കുമെന്നും അവർ വാദിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാഫിയകൾ സ്പോൺസർ ചെയ്യുന്ന ഗവൺമെന്റാണ് സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠനശിബിരം സമാപന സമ്മേളനം ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.

കോഴിക്കോട്ട് തളിയിലെ സാധകം സംഗീതസഭയുടെ ദ്വൈമാസ സംഗീത കച്ചേരി നാളെ വൈകിട്ട് ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സാധകം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2:00 മത്സരം. FM News Headlines ഇനി കേൾക്കാം 11:00 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 11 മണി വരെ കേൾക്കൂ പുത്തൻ പാട്ടുകൾ. ആദ്യം കേൾപ്പിക്കുന്നു ആശ എന്ന ചിത്രത്തിൽ അരുണ ഗോവിന്ദ് വസന്ത ഇവർ പാടിയത്. രചന അൻവർ അലി, സംഗീതം ഗോവിന്ദ് വസന്ത.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: ഇനി കേൾപ്പിക്കുന്നത് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന ചിത്രത്തിൽ വേടനും മുജീബ് മജീദും പാടിയ ഗാനം.

അടുത്ത ഗാനത്തിന്റെ രചന ടിറ്റോ പി തങ്കച്ചൻ, സംഗീതം ജി വി പ്രകാശ് കുമാർ. മണ്ടാടി എന്ന ചിത്രത്തിൽ ജയ്സം ജമാലും സാധിക കെ ആറും പാടിയതാണ്.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. ഇനി രാജേഷ് വിജയ് പാടിയ ഗാനം ചിത്രം വിദൂരം. രചന ഫെലിക്സ് ജോഫി, സംഗീതം രമേശ് വിആർ.

പുത്തൻ പാട്ടുകൾ തുടരും. റീഗൽ ജൂവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,995 രൂപയ്ക്കും പവന് 111,960 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. സിഡ് ശ്രീറാം പാടിയ ഗാനമാണിനി ചിത്രം ബേത്ലഹേം കുടുംബ യൂണിറ്റ്. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: അടുത്ത ഗാനം ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിലേത്. രചന രതീഷ് ബാലകൃഷ്ണൻ, സംഗീതം ഡോൺ വിൻസെന്റ്. പാടിയത് ആനന്ദ് ശ്രീരാജും ഡോൺ വിൻസെന്റും.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ഈ ഗാനം നിഖിൽ കെ മേനോൻ പാടിയത്. ചിത്രം ഉയർ. ഗാനമെഴുതിയത് R. നിരഞ്ജൻ ഭാരതി. സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അടുത്ത ഗാനം ഫൗസിയ വിലോ പാടിയത്, ചിത്രം സംഭവം അധ്യായം 1. രചന ജോർദാൻ, സംഗീതം ഗോഡ്വിൻ തോമസ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ വിവിധ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിടുന്ന സംരംഭങ്ങൾ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പരസ്പര സഹകരണത്തോടെ കപ്പലുകളുടെ സുരക്ഷ വിപുലീകരിക്കുന്നതിന് ഇന്ത്യയും ലൈബീരിയയും ഉഭയകക്ഷി ചർച്ച നടത്തിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81st സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പ്രളയ ധനസഹായം വേഗത്തിലാക്കാൻ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവിറക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപേക്ഷകൾ പെട്ടെന്ന് പരിശോധിച്ച് അർഹരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തിക്കാനാണ് കളക്ട്രേറ്റുകളിൽ നിന്നും താലൂക്ക് തലത്തിലേക്ക് വിതരണം മാറ്റിയത്. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിയിലോല പ്രദേശം 8,590.69 ചതുരശ്ര കിലോമീറ്ററായി നിജപ്പെടുത്തി അന്തിമ വിജ്ഞാപനമിറക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. കർഷകരുടെയും മലയോര ജനതയുടെയും ജീവിതത്തെ ബാധിക്കാത്ത വിധം ശാസ്ത്രീയ പഠനങ്ങളുടെയും ജനകീയ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിർദ്ദേശമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിനുവേണ്ടി മികച്ച വൈദ്യുതി കരാറുണ്ടാക്കിയത് വൈദ്യുത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ആയിരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മികച്ച പൊതുപ്രവർത്തകന് നൽകുന്ന ആര്യാടൻ മുഹമ്മദ് പുരസ്കാരം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് മലപ്പുറത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കണക്കിലെടുത്ത് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി. ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സ്കി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. ഏഷ്യൻ ഗെയിംസിൽ കബഡി ഫൈനലുകളിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരിക്കും. 2022 ഹാങ്ഷുവിൽ നേടിയ സ്വർണ്ണ മെഡലുകൾ നിലനിർത്തുക എന്നതാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ഷഡ്കാല ഗോവിന്ദമാരാരെയും അദ്ദേഹത്തിന്റെ കൃതികളും സംഗീതജ്ഞ ഡോക്ടർ ബി അരുന്ധതി നമുക്കായി അവതരിപ്പിക്കുന്നു. നമുക്ക് കേൾക്കാം

0: ഷക്കാല ഗോവിന്ദമാരാർ. ആറ് കാലങ്ങളിൽ സുഗമമായി അഷ്ടപദികൾ പാടാനുള്ള കഴിവിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിന് ഷട്കാല ഗോവിന്ദമാരാർ എന്ന പേരു ലഭിച്ചത്. മഹാരാജ സ്വാതി തിരുനാളിന്റെ രാജസദസ്സിൽ പാടി അതിശയിപ്പിച്ച അദ്ദേഹത്തിന്റെ തമ്പുരുവിൽ മഹാരാജാവ് വൈജയന്തി അഥവാ വിജയക്കൊടി കെട്ടുകയും ചെയ്തു. മഹാരാജാവിന്റെ സദസ്സിലെ കണ്ണയ്യ ഭാഗവതരിൽ നിന്നാണ് ത്യാഗരാജസ്വാമികളുടെ ആത്മീയ ജീവിതത്തെയും കീർത്തനങ്ങളെയും കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത്. തുടർന്ന് 1837 ഒരു ഏകാദശി ഭജന നടക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവയാറിൽ ത്യാഗരാജസ്വാമിയുടെ അടുക്കൽ എത്തി. ശിഷ്യരുടെ കൂടെ ഭജന ചെയ്തുകൊണ്ടിരുന്ന സ്വാമി ഇടയ്ക്ക് സന്ദർശകനായ മാരാരോട് സംഗീതം ആലപിക്കാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹം തുടർന്ന് ഗീതാഗോവിന്ദത്തിലെ ചന്ദന ചർച്ചിത എന്ന അഷ്ടപദി പന്തുവരാളി രാഗത്തിൽ വളരെ പതിഞ്ഞ കാലത്തിൽ ആലപിച്ചു തുടങ്ങി. ക്രമേണ കാലം കൂട്ടി കൂട്ടി 6 വരെ പാടി. വലത്തെ കൈകൊണ്ട് തമ്പുരുമീട്ടി കാൽവിരലുകൾക്കിടയിൽ വെച്ചിട്ടുള്ള ഗഞ്ചിറ ഇടത്തെ കൈകൊണ്ട് വായിച്ചുമാണ് പാടിയത്. അവിടെ ഇരുന്നവരെല്ലാം ഇതുകേട്ട് അത്ഭുതസ്തബ്ധരായി. തുടർന്ന് അദ്ദേഹത്തിന് ആദരവർപ്പിക്കും വണ്ണം സ്വാമികളും ശിഷ്യരും എന്തരോ മഹാനുഭാവലു എന്ന കീർത്തനം ആലപിക്കുകയും ചെയ്തു. സ്വതവേ സന്യാസവാസനയുണ്ടായിരുന്ന അദ്ദേഹം ത്യാഗരാജസ്വാമികളുടെ സാന്നിധ്യം അനുഭവിച്ചതിനുശേഷം പൂർണമായി അവധൂതനായി മാറി. അവസാനം പൂനെക്കരികെയുള്ള പന്ഥർപൂരിലെത്തി അവിടെ 1843 പാടിക്കൊണ്ടേ സമാധിയായി.
1: ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികളിൽ ആദ്യം തുങ്ക പിങ്ക എന്നു തുടങ്ങുന്ന കൃതി, ഭൂപാളരാഗം, മിശ്രചാപ്പ് താളം,

ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികളിൽ അവസാനമായി ശ്രീ കുരുമ്പേ എന്നു തുടങ്ങുന്നു യദുകുല കാംബോജി രാഗം ഏകതാളം തിസ്രനട.

0: ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികൾ ഡോക്ടർ ബി അരുന്ധതി അവതരിപ്പിച്ചതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ, രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയതേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: ഫാം ടു സിറ്റി
5: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
4: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പറന്ന് പറന്ന് പറന്ന് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഇനി ആമയും മുയലും എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും നയനയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഇനി നമുക്ക് വർണ്ണ കാഴ്ചകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ചിത്ര. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാരാം.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: ഫൈവ് ഫിംഗേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. സംഗീതം ബെന്നി ജോൺസൺ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: എം ജി ശ്രീകുമാറും രാധിക തിലകം പാടിയത്. ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം മോഹൻ സിതാരാം.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. പൊതുജീവിതത്തിനും രാജ്യസേവനത്തിനും ജീവിതം സമർപ്പിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാളിന്റെ സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്ന ഈശ്വർചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്മരണാഞ്ജലി നേർന്നു. വിദ്യാഭ്യാസം ശക്തമായ സാമൂഹ്യ നവീകരണത്തിനുപയോഗിച്ച മഹാനായിരുന്നു വിദ്യാസാഗറെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. എറണാകുളം മുണ്ടൽവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിത ഫ്ളാറ്റ് പൊളിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചോർന്നൊലിക്കുന്ന കെട്ടിടം നിർമ്മിച്ചതിൽ അപാകമുണ്ടെന്നും അതിനാൽ പൊളിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമി അടക്കം സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് പുതിയ സാരഥികളെ നിശ്ചയിച്ചു. സാഹിത്യ അക്കാദമി ചെയർമാൻ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണനാണ്. കണ്ണൂർ ആറളം ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന KM1 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് ഓപ്പറേഷൻ KM1 നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. രണ്ട് കുങ്കിയാനകൾ ആറളത്ത് എത്തി. ഇടുക്കി ചപ്പാത്ത് 4 മൈലിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായരാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ ഇറാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതാ കബഡി ടീം സ്വർണം നേടി. ഫൈനലിൽ ഇറാനെ 34-37 പോയിന്റുകൾക്കാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷവിഭാഗം മാരത്തണിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ സാവൻ ബാർവാലിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ബാർവാളിന്റെ മെഡൽ നേട്ടം രാജ്യത്തെ പുതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെയെന്ന് രാഷ്ട്രപതി അഭിനന്ദനക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ നവമാധുരി. നവമാധുരിയിൽ ആദ്യം കിങ് ഫിഷ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്, രചന ദീപക് വിജയൻ, സംഗീതം രതീഷ് വേഗ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഇനി കേൾക്കാം ഹരിശങ്കർ പാടിയൊരു ഗാനം, ചിത്രം എല്ലാം ശരിയാകും. ഈ ഗാനത്തിന്റെ രചന ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയത് ചിത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം.

ലവ് എഫ് എം എന്ന ചിത്രത്തിലെ ഗാനമാണ് നവമാധുരിയിൽ ഇനി. ഈ ഗാനം പാടിയിരിക്കുന്നത് വിജയ് യേശുദാസും ശ്വേതയും. രചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
2: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു Formula 1 car racing വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. 1, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. 2, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. 3, ശ്രദ്ധക്കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്, അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവിയുണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ ബീറ്റ അമൈലോയിഡ്, ടാവു എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ

അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് BFAST, B ഫോർ ബാലൻസ്, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E ഫോർ ഐസ്, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ടായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F ഫോർ ഫേസ്, അതായത് പെട്ടെന്ന് മുഖം കോണി പോവുക. A ഫോർ ആംസ്, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. ആൻഡ് S ഫോർ സ്പീച്ച്, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T ഫോർ ടൈം, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന് പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവി രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ: 1, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു. 2, ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക. 3, നട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട്, ഇവയെല്ലാം തലച്ചോറില് ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലിവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും. പിന്നെ നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര, ഇവയൊക്കെ ആഴ്ചയിൽ 1 തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? 1, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും

0: ുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഇനി നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മൗസേ പച്ചൻ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ഉണ്ണിമേനോൻ പാടിയത് ചിത്രം ഹല്ലേലൂയ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ പ്രദർശനാനുമതി നിഷേധിച്ച 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നൽകി. 31 ചിത്രങ്ങൾക്കും അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നിയമ നടപടി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചിരുന്നു. ബംഗാളിന്റെ സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്ന ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്മരണാഞ്ജലി നേർന്നു. വിദ്യാഭ്യാസം ശക്തമായ സാമൂഹ്യ നവീകരണത്തിനുപയോഗിച്ച മഹാനായിരുന്നു വിദ്യാസാഗറെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംഗീത നാടക അക്കാദമി ചെയർമാനായി ഗായകൻ ജി വേണുഗോപാലിനെയും വൈസ് ചെയർമാനായി നാടക സാംസ്കാരിക പ്രവർത്തകൻ ഹേമന്ത് കുമാറിനെയും സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. എൻ.വി. പ്രദീപ് കുമാറാണ് അക്കാദമിയുടെ പുതിയ സെക്രട്ടറി. KSFDC ചെയർമാൻ നടൻ പ്രേംകുമാറാണ്. വൈസ് ചെയർമാൻ ആലപ്പി അഷ്റഫും സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ പുതിയ ചെയർമാൻ സിനിമ സീരിയൽ നിർമ്മാതാവ് എം രഞ്ജിത്തുമാണ്. ലളിതകലാ അക്കാദമി ചെയർമാൻ അനിമേഷൻ ഡിസൈനർ പ്രൊഫസർ പ്രകാശ് മൂർത്തിയെ തീരുമാനിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂരാണ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. അല്പസമയത്തിനകം തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷീരകർഷകന്റെ നട്ടലാണ് ക്ഷീരസംഘങ്ങൾ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ എടക്കാട് ബ്ലോക്ക് ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 12-ാം സ്ഥാനത്ത്. 3 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

ഈനപ്പൂക്കുടയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വാട്സാപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. 8281-4203-05 എന്ന നമ്പറിലൂടെ ശബ്ദ സന്ദേശങ്ങൾ അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281-4203-05. അപ്പോൾ വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കൂ, ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കൂ. ഇനി പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം സൗമ്യ എം ആർ.

ഈണപ്പൂക്കോടിയിലെ ആദ്യഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് മണ്ണന്തല നിന്നും അർച്ചന ശരത്താണ്. അർച്ചന ശരത് ആവശ്യപ്പെടുന്നു ചതുരംഗം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സൗമ്യയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഇനി നമുക്ക് മുതുവിള നിന്നും ദിവ്യ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സൈന്യം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. സംഗീതം SP വെങ്കടേഷ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ഈണപ്പൂക്കോടിയിലെ അടുത്ത ഗാനം തിരുവനന്തപുരത്തു നിന്നുള്ള ഷീജയുടെ പ്രിയഗാനമാണ്. നഖശതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലേ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
0: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: അന്ന എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് കൈതമുക്ക് നിന്നും പ്രേമചന്ദ്രൻ നായരാണ്. ഈ ഗാനത്തിന്റെ രചന ശിവു ചക്രവർത്തി, സംഗീതം മൗസേപ്പച്ചൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇനി നമുക്ക് പൂഴനാട് നിന്നും വിമല തോമസ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: അച്ഛന്റെ സമ്പാദ്യം, അച്ഛൻ തന്ന പാഠങ്ങൾ,
1: പിന്നെ എപ്പോഴും ഞങ്ങളോടുള്ള കരുതൽ.
2: അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം ബാങ്കിലുമുണ്ട്.
0: പക്ഷേ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാകൂ?
1: ഇപ്പോഴത് വളരെ എളുപ്പമല്ലേ.
3: ബാങ്കിന്റെ വെബ്സൈറ്റിലോ ബ്രാഞ്ചിലോ പോകൂ, ക്ലെയിം ഫോം പൂരിപ്പിക്കൂ, രേഖകൾ സമർപ്പിക്കൂ, 15 ദിവസത്തിനകം സെറ്റിൽമെന്റ് നേടൂ. നോമിനേഷൻ നൽകിയാൽ സെറ്റിൽമെന്റ് ഇതിലും എളുപ്പമാകും.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
7: പൂജപ്പുറം നിന്നും ഗായത്രി, ലക്ഷ്മി, ഗംഗ എന്നീ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനമാണ് ഈണപ്പൂകോടയിൽ ഇനി. ശ്രീനിവാസും സുജാതയും പാടിയത് ചിത്രം സിന്ദൂരരേഖ. ഈ ഗാനത്തിന്റെ രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ശരത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇനി നമുക്കൊന്ന് പള്ളിച്ചൽ നിന്നും പ്രസീത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

നമുക്കിനി ആറ്റിങ്ങലിൽ നിന്നുള്ള ഹരികൃഷ്ണന്റെ പ്രേഗാനം ഈണപ്പൂക്കോടിയിലൂടെ കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിന് വേണ്ടിയും ജി ശ്രീകുമാർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട് വട്ടപ്പാറ.
1: ബെൻസുവാസു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. സംഗീതം എ ടി ഉമർ. കേശവദാസ് പുരത്തു നിന്നും സുഗുണൻ, ചാന്ദിനി എന്നീ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇനി കോലിയക്കോട് നിന്നും സുഷമ പ്രദീപ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഒ.എൻ.വി. കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഇനി നമുക്ക് മരുതൻകുഴിയിൽ നിന്നും അജേഷും സജേഷും ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കഴുകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കൂട പൂർണ്ണമാകുന്നു. സമയപരിമിതി മൂലം സന്ദേശങ്ങൾ ഇനിയും ബാക്കിയാണ്. പരിഭവിക്കേണ്ട. സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി അനന്തപുരി FM നന്ദി അറിയിക്കുന്നു. തുടർന്നും സന്ദേശങ്ങൾ അയക്കുക. ഇന്ന് ഈ പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൗമ്യ MR. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണ് ഇത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. കുണ്ടറയിലും അമൃതപുരിയിലും പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണമെന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കാനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾ. വനിതാ സിംഗിൾസിൽ അനന്ദ് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും ഫൈനലിലെത്തി. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ഉച്ചകഴിഞ്ഞ് 2 മത്സരം. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

0: നേർമൊഴി.
1: പ്രിയ ശ്രോതാക്കളെ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഡോക്ടർ ബി രാജേന്ദ്രനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
2: സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി രാജേന്ദ്രനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സാധ്യതകൾ, അതുപോലെ തന്നെ പഠന പരിശീലന അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഈ 2026 ടൂറിസം ദിന ആചരണത്തിന്റെ ഒരു തീം തന്നെ ഡിജിറ്റൽ അജണ്ട ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം എന്നുള്ളതാണ്. അതായത് ടൂറിസത്തെ പുനർനിർവചിക്കുവാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ

0: വ്യക്തമാണ്. ഈ മാറിയ ഒരു ഡിജിറ്റൽ യുഗത്തിൽ, അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, അതായത് നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കടന്നുവരവോടുകൂടി ഈ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ടൂറിസത്തിന്റെ മേഖലയിൽ ഇത് വളരെ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുന്ന ആണെന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം. സാർ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്?
1: അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ മാസ് ആയിട്ടുള്ള വിനോദസഞ്ചാരത്തിൽ നിന്ന് മാറി പരിസ്ഥിതിക്കും പ്രാദേശിക സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്ന സുസ്ഥിരവും ഉത്തരവാദിത്വപൂർണവുമായ ഒരു ടൂറിസത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ലോക ടൂറിസം ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 27 ആചരിക്കുന്നത്. 2026 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം തന്നെ ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം എന്നതാണ്. ടൂറിസത്തെ പുനർനിർവചിക്കുവാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എങ്ങനെ ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സൽവഡോറിലാണ് ഈ വർഷത്തെ ഔദ്യോഗികമായ ആഗോള ആതിഥേയ രാജ്യമായിട്ട് UN കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സാങ്കേതിക വിദ്യയുടെ ടൂറിസത്തെ എങ്ങനെ കൂടുതൽ ലളിതവും സുതാര്യവും അതുപോലെ സുസ്ഥിരവുമാക്കാം എന്നതാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പ്രധാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാനവ വിഭവശേഷിക്ക് ഒരിക്കലും പകരക്കാരനല്ല. മാനവ വിഭവശേഷിയെ കൂടുതൽ ഉപയോഗപ്രദമായിട്ട് കാര്യക്ഷമമായിട്ടും ഉപയോഗിക്കുവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്ക് ഇന്ന് ടൂറിസം ദിനത്തിൽ വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ട ഒരു കാര്യം.
0: നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാർ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവർ ഇന്ന് കൂടുതലായിട്ട് ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയും അതുപോലെ കേരളത്തിന്റെ തനതായ പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് വളരെയേറെ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്ന് നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ അതിന്റെ ഒരു സാധ്യതകളൊക്കെ എങ്ങനെയാണ്?
1: സംസ്ഥാനത്തിന് വളരെയേറെ സാധ്യതകളാണ്. കേരളത്തിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ലോകത്തിലെ സഞ്ചാരികളെ ആകർഷിക്കാൻ തക്ക രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് തന്നെ കേരളത്തെ വിശേഷിപ്പിക്കുവാൻ കാരണം. കേരളം മുന്നോട്ട് വച്ച പല ടൂറിസം പ്രക്രിയകളും ഇന്ന് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു. അതിന് ഉദാഹരണമാണ് ഉത്തരവാദിത്ത ടൂറിസവും മറ്റുമൊക്കെ. കേരളം വളരെ മുന്നിലാണ് ഈ ഉത്തരവാദിത്തം. ഒരു പ്രദേശത്തുള്ള പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്രദമാക്കിയിട്ട് ഉപയോഗിക്കാം, അതുവഴി സാമൂഹികവും സാമ്പത്തികവുമായി വളർച്ച ജനങ്ങൾക്ക് എങ്ങനെ നേടിക്കൊടുക്കാം എന്നുള്ളതാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ടൂറിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇതിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിലാണ് ഇന്ന് ടൂറിസം. ലോകത്ത് തന്നെ അതിവേഗം വളർന്നു വരുന്ന ഒരു വ്യവസായമാണ് ടൂറിസം. ഇന്ത്യയുടെ കാര്യത്തിലും അത് തന്നെയാണ്. കേരളത്തിലെ ഏകദേശം 10% കൂടുതൽ GDP സംഭാവന ചെയ്യുന്നതും ടൂറിസം മേഖലയാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ടൂറിസം മേഖല ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങളുടെ പ്രാധാന്യമാണ്. അഭ്യസ്തവിദ്യർക്ക് ഒട്ടേറെ തൊഴിലവസരം പ്രത്യക്ഷമായിട്ടും അതോടൊപ്പം തന്നെ പരോക്ഷമായിട്ടും തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുന്ന മേഖലയാണ് ടൂറിസം. ഈ കേരളത്തിന് വൻകിട വ്യവസായങ്ങൾ പുക വലിയ തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് പറയുമ്പോൾ
0: ഒരുപാട് സാധ്യതകൾ, വളരെ പരിമിതികളുണ്ട്.
1: ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നത് ടൂറിസം എന്നുള്ള രീതിയിലാണ്. നമുക്ക് അറിയാം, ആയുർവേദമായാലും പ്രാദേശികമായിട്ടുള്ള കളരിപ്പയറ്റുകളായാലും ശരി തന്നെ, അതുപോലെ കേരളത്തിന്റെ ഓരോ മുക്കും മൂലയും അനുഭവയോഗ്യമാക്കുവാനായിട്ട് ഇപ്പോൾ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നതും അതുമാണ്. കേട്ടറിഞ്ഞിട്ടുള്ള അറിവുകൾ മാത്രമല്ല, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകുക എന്നുള്ളതല്ല, അവിടെ താമസിച്ച് അവിടുത്തെ അനുഭവങ്ങൾ മനസ്സിലാക്കി, അതായത് എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിനാണ് ഇന്ന് പ്രാധാന്യമുള്ളത്. അതിന് ഏറ്റവും സാധ്യതയുള്ളത് കേരളമാണ്. ഹോം സ്റ്റേകളുടെ എണ്ണം നമുക്ക് അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം ആ ഒരു സംസ്കാരമായിട്ട്, ടൂറിസം എന്നത് ഒരു ജനതയുടെ സംസ്കാരമായിട്ടും ആ സംസ്കാരത്തെ മറ്റു ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.
0: പുതിയ സംസ്ഥാന സർക്കാർ അധികാരമേറ്റതിനു ശേഷം ടൂറിസത്തെ ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിക്കും എന്നൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടായിരുന്നു. അത് ഈ മേഖലയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യും?
1: വ്യവസായ പദവി നമുക്ക് ലഭിക്കുന്നത് വഴി ഒത്തിരി അധികം നേട്ടങ്ങൾ ഈ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതിയും അതുപോലെ നികുതി ഇളവുകളൊക്കെ ലഭിക്കും. ബാങ്ക് വായ്പകളും വിദേശ നിക്ഷേപവും എളുപ്പത്തിലാക്കാൻ സാധിക്കും. തൊഴിലവസരങ്ങളിലും വൻ വർധനവ് നമുക്ക് ഇതുവഴി സാധിക്കും. അതുപോലെ സർക്കാരിന്റെ ഗ്രാന്റുകളും സബ്സിഡികളും ഒക്കെ നമുക്ക് കിട്ടുന്നതിന്, ഈ ഇൻഡസ്ട്രിക്ക് കിട്ടുന്നതിന് സാധിക്കും. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് മറ്റൊരു പോരായ്മയായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി അടിസ്ഥാന വികസനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ ഒരു മുന്നേറ്റം കൊണ്ടുവരാനും

0: സാധിക്കും. വേറൊരു കാര്യം പ്രൊഫഷണലിസമാണ്. മികച്ച സേവനങ്ങൾ നൽകുകയും പ്രൊഫഷണലിസവും നടപ്പാക്കുക വഴി മാത്രമേ സ്ഥായിയായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു ടൂറിസം വികസനം നമുക്ക് സാധിക്കും. അത് വ്യവസായ പദവി ലഭിക്കുന്നതോടുകൂടി നമുക്ക് സാധ്യമാക്കും. പിന്നെ സുസ്ഥിരമായിട്ടുള്ള ഒരു വർഷം മുഴുവൻ നീളുന്ന ഒരു ടൂറിസം, ഒരു ഇയർ റൗണ്ട് ടൂറിസം നമുക്ക് സാധ്യമാകുന്നതിനും ഈ വ്യവസായ പദവി നമുക്ക് ലഭിക്കുന്നത് വഴി കാര്യമായിട്ട് ഉപയോഗം വരും.
1: ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം പല ടൂറിസം മേഖലകൾ, ഇപ്പം വയനാട് ഉൾപ്പെടെയുള്ള മേഖലകൾ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഇപ്പം ആൾക്കാർക്ക് ഒരു മടി മനസ്സിൽ അങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതുപോലെ ഡിജിറ്റൽ അജണ്ടയും നമുക്ക് സഹായത്തോടുകൂടി പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് മുൻകൂട്ടി കണ്ടിരിച്ചറിയുവാനും നമുക്ക് ആ സ്ഥലത്തെ ആ പ്രത്യേക സമയങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളായിട്ടല്ല വെള്ളപ്പൊക്കവുമായാലും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് ആ മാറി നിൽക്കാനായിട്ടുള്ള അവസരം നമുക്ക് കിട്ടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും നമുക്ക് സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടൂറിസത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഡെസ്റ്റിനേഷനുകളെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിവിടെയാണ് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് നമുക്ക് സാധ്യമാകുന്നത്. ടൂറിസം ഉൽപ്പന്നങ്ങളാണ്, ടൂറിസത്തിന്റെ ഓരോ ഡെസ്റ്റിനേഷനെയും നമ്മൾ ഒരു ടൂറിസം പ്രോഡക്റ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടൂറിസം ഉൽപ്പന്നം നവീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴത്തെ ആധുനിക കാലത്തിന് സഞ്ചാരികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് ഇത്തരം സാങ്കേതിക വിദ്യകളിലൂടെ സംയോജനത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് കരുതേണ്ടത്.
1: ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെ ഒക്കെ ഒരു വരവോടുകൂടി ഈ പണ്ട് നമ്മൾ ആൾക്കാർ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിസം ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് അവരോട് പറയുകയും അവർ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ? അത് എത്രത്തോളം ഈ മേഖലയ്ക്ക് ഒരു ഗുണകരമായിരിക്കും?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രാവൽ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് സഞ്ചാരികൾക്ക് വ്യക്തിഗത താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു യാത്രാ പരിപാടികളും പ്ലാൻ തയ്യാറാക്കാൻ നമുക്ക് സാധിക്കും. കൂടാതെ തന്നെ ഈ സ്മാർട്ട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാനും പരിസ്ഥിതി ആഘാതം കുറയ്ക്കാനുമൊക്കെ ഒരു പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ഈ ചാറ്റ് ബോട്ടുകളും ഭാഷാ തടസ്സങ്ങളില്ലാതെയുള്ള യാത്ര, അത് സഞ്ചാരികൾക്ക് മികച്ച സേവനങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഗൂഗിൾ മാപ്പ് വന്നപ്പോഴത്തേക്ക് നമുക്കുണ്ടായ മാറ്റം ലാംഗ്വേജ് ബാരിയറായിട്ട് നമുക്ക് നിന്നിരുന്നത് ഒരു തടസ്സമായിട്ട് ചൈന, റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിന് വേണ്ടി തടസ്സം ഉണ്ടായിരുന്നു ഇവിടെ ഭാഷ പ്രശ്നം. ഇന്നിപ്പോൾ സഞ്ചാരികൾക്ക് അതൊരു പ്രശ്നമല്ലാതെ മാറിയിരിക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ സാങ്കേതിക വിദ്യയും അത്ര രീതിയിൽ മുന്നേറിയിരിക്കുന്നു. ഇത് നമുക്ക് കേരളത്തിന്റെ മുന്നിൽ അവസരങ്ങൾ കൂടുതൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്, പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
1: ഇപ്പം വിദേശ ടൂറിസ്റ്റുകളുടെ കാര്യം സാറ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എങ്ങനെയാണ് അതിന്റെ ഒരു വർധനവ് ഈ ഒരു അടുത്ത വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്?
0: നമുക്ക് അറിയാം കോവിഡ് ഉണ്ടാക്കിയ അടച്ചുപൂട്ടലിൽ നിന്ന കാലഘട്ടം എല്ലാത്തിനെയും അടച്ച് റൂമുകളിൽ മാത്രം ഒതുങ്ങി രാജ്യങ്ങളുടെ വാതിലുകൾ അടച്ചു, വിമാനത്താവളങ്ങൾ അടച്ചു, എന്തിനു പറയുന്ന ഒരു പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു വാർഡുകൾ പോലും ഒരു ഐസൊലേറ്റഡ് യൂണിറ്റുകളാക്കി മാറിയ ഒരു വീടിനെ പോലും റൂമുകളെ പോലും അടച്ചിട്ടുന്ന അവസ്ഥ ഉണ്ടായി. ഇന്ന് അതിനുശേഷം മനുഷ്യന്റെ മാനസികാവസ്ഥ തന്നെ മാറി. ഇന്ന് മനുഷ്യൻ നമുക്കറിയാം മനുഷ്യന്റെ ഹൃദയ വിശാലതയുടെ ഒരു ഒറ്റമൂലിയാണ് ഈ യാത്രകൾ എന്ന തിരിച്ചറിവ് കൂടുതൽ ശക്തമാക്കി കോവിഡിന് ശേഷം. കോവിഡാനന്തരം ലോകത്താകമാനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വലുതായിട്ട് കൂടി, സഞ്ചാരികളുടെ എണ്ണം കൂടി. നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട്, ഈ രാജ്യത്തിനകത്തുള്ള യാത്ര ചെയ്യാനായിട്ട്, രാജ്യത്തിന്റെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥയും ഗണ്യമായ ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശികൾ വരുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര ടൂറിസത്തിലും പ്രാദേശിക ടൂറിസത്തിലും അങ്ങനെ ഒരു മേഖല കൂടി തുറക്കപ്പെട്ടു. ഒരു പ്രദേശത്ത് നിന്നും തൊട്ടടുത്ത പ്രദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകും. തിരുവനന്തപുരം ജില്ലയിലുള്ളവർ കൊല്ലത്തെ ഒരുപാട് സാധ്യത കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കൊല്ലത്തുള്ള ഒരു മൺട്രോത്തുരുത്തൊക്കെ പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് കാക്കത്തുരുത്ത്, മൺട്രോത്തുരുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സാധ്യത ഉണ്ടായി എന്നുള്ള കണക്കാക്കാം.
1: അതുപോലെ തന്നെ കേരളത്തിന് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ ടൂറിസം, അതുപോലെ ഈ വെൽനസ് ടൂറിസം, നമ്മുടെ ആയുർവേദം പോലെയുള്ള സംഭവങ്ങളൊക്കെ. അതിന്റെയൊക്കെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ?
0: നമുക്ക് അറിയാം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെല്ലാം ചികിത്സാ ചെലവ് അമിതമായിട്ടുള്ളതാണ്, താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭീമമായ ചെലവാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലുള്ള ചികിത്സാ ചെലവുകൾ വളരെ കുറവാണ്. വിദഗ്ധരായിട്ടുള്ള ചികിത്സാ സംവിധാനവും നമുക്ക് കിട്ടും. പരമ്പരാഗതമായ ചികിത്സ ആയുർവേദവും നമുക്ക് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വൻകിട ഹോസ്പിറ്റലുകളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലേക്കാണ്. ഒരുപാട് പുതിയ ഗ്രൂപ്പുകൾ വന്ന് നമ്മുടെ ജില്ലയിലെ തന്നെ ഹോസ്പിറ്റലുകളെ ഏറ്റെടുക്കലാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നത് മെഡിക്കൽ ടൂറിസത്തിന്റെ ഒരു വളർച്ചാ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള വരവാണ്. ഇവരൊന്നും ഒരു വൻകിട ഹോസ്പിറ്റലിൽ നിന്നും ഒരു സ്ഥലത്ത് പോയി നിക്ഷേപിക്കുമ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിന് അനന്തമായിട്ടുള്ള സാധ്യത. ഇപ്പം മാലദ്വീപിൽ നിന്ന് വർഷങ്ങളായിട്ട് ശ്രീലങ്ക, മാലദ്വീപ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം ചികിത്സയ്ക്കായിട്ട് രോഗികൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് അതല്ല, അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒക്കെ വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് തുറക്കപ്പെടുന്നത്. അത് മെഡിക്കൽ ടൂറിസത്തിന് ഒരു വലിയ ഒരു അനന്തമായ ഒരു സാധ്യത തുറക്കപ്പെടുന്നു.
1: അതുപോലെ തന്നെ പിൽഗ്രിം ടൂറിസത്തിനും ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമല്ലേ കേരളം?
0: അതെ അതെ, തീർച്ചയായിട്ടും പിൽഗ്രിം ടൂറിസത്തിന് നമുക്ക് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശബരിമല നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ പിൽഗ്രിം ടൂറിസത്തിനും ഒരു അനന്തമായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം നമുക്ക് നിർമ്മിച്ചു കൊടുത്താൽ മതി. കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നല്ല രീതിയിലുള്ള പണം ഒഴുക്ക് അല്ലെങ്കിൽ സഞ്ചാരികളുടെ ഒഴുക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഡ്വഞ്ചർ ടൂറിസവും നമുക്കറിയാം, അഡ്വഞ്ചർ ടൂറിസത്തിനും വളരെ സാധ്യതയാണ്. മൈസ് ടൂറിസം എന്ന് പറയും, മീറ്റിംഗ്, ഇൻസെൻറ്റീവ്, കോൺഫറൻസസ് നടത്താനായിട്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളാണ് കേരളത്തിൽ മുന്നിലുള്ളത്. അതുപോലെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഇതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി മറ്റൊരു തൊഴിലിടത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, അപ്പോൾ കേരളം അതിന് അനുയോജ്യ ബാക്ക് ബോർഡറുകളും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ നമുക്ക് മറ്റ് കോർപ്പറേറ്റുകൾക്ക് വർക്ക് സ്റ്റേഷനുകളായിട്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
1: ഇത്തരത്തിലുള്ള താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് നിരവധി അവസരങ്ങളിൽ ടൂറിസം മേഖലയിൽ തുറന്ന് കിട്ടുമ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിന് ഉപയുക്തമായ ഈ മേഖലയിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പുതിയ പുതിയ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്താനും അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ആൾക്കാരെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ് കേരള ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഏത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുള്ള ഒരു എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇന്ന് കിറ്റ്സ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്?
0: അതെ, അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതാണ് 1988 സെപ്റ്റംബർ 27 സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത സ്ഥാപനമാണ്. ഇതിന് മുന്നിൽ കണ്ടുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇതാണ് മാനവ വിഭവശേഷിയുടെ ആവശ്യകത. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ 1988 രൂപം കൊടുത്തതാണ് കിറ്റ്സ്. ഇപ്പോൾ ഈ കിറ്റ്സിലെ ഒട്ടനവധി കോഴ്സുകൾ അതുപോലെ തന്നെ പരിശീലന പരിപാടികളും കലാലയത്തിനെയും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് കിറ്റ്സ് അവലംബിച്ചു വന്നിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ കേരള സർവകലാശാലയുടെ കോഴ്സുകളായിട്ടുള്ള PG കോഴ്സുകൾ, MBA, MDTM എന്നീ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള BBA ട്രാവൽ ആൻഡ് ടൂറിസം, BCOM ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നെ അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ നടത്തുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ PhD വരെ ഗവേഷണം ചെയ്ത് ഡോക്ടറേറ്റ് നേടാനുള്ള സൗകര്യം വരെ ഇന്ന് കിറ്റ്സിലെ അക്കാദമിക് വിഭാഗത്തിൽ ചെയ്തു കൊടുക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഡിപ്ലോമ പ്രോഗ്രാമുകളും ഇതുപോലെ കിറ്റ്സ് തന്നെ രൂപകൽപ്പന ചെയ്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളും നടപ്പാക്കി വരുന്നുണ്ട്. സ്കിൽ അധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, വളരെ പ്രാധാന്യത്തോടുകൂടി. കാരണം ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളത് സ്കില്ലാണ്. ആ സ്കിൽ ഗ്യാപ്പ് ഒഴിവാക്കുക എന്നുള്ളതും കിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും അതോടൊപ്പം തന്നെ കരിക്കുലം അപ്ഡേഷനും സ്കിൽ ഗ്യാപ്പ് ഇല്ലാതാക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന് വേണ്ടി ചെയ്യുന്നത് കിറ്റ്സിലാണ്.
1: ഈ കിറ്റ്സിലെ കോഴ്സുകളിൽ പുതിയ തലമുറയ്ക്കുള്ള ഒരു താല്പര്യം എങ്ങനെയാണ്? ഈ കോഴ്സുകളെ അവരെ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത്? അവർക്ക് കൂടുതൽ കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഡിഗ്രി കോഴ്സുകളെല്ലാം 4 4-year UGP FY UGP എന്നാണ് അറിയപ്പെടുന്നത്. 4 പ്രോഗ്രാമുകളാക്കി മാറ്റി. 4 പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഡിഗ്രി കിട്ടും. 4 എന്ന് പറയുന്നത് അവർക്ക് ഓണററി ഡിഗ്രി കിട്ടാനും റിസർച്ച് ചെയ്യാനുള്ള സൗകര്യവും കിട്ടുന്നു. പിന്നെ PG 1 ഉള്ളൂ. കിറ്റ്സിൽ നടക്കുന്ന ഈ 4 പ്രോഗ്രാം BBAക്കും BCOMനും ഫുൾ സീറ്റുകളും ഇതിനകം തന്നെ അഡ്മിഷൻ പൂർത്തിയായി. പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാതെ വരുന്ന സ്ഥിതി ഉള്ളപ്പോഴാണ് ഇവിടെ അഡ്മിഷൻ ഫുള്ളായിരിക്കുന്നത്. പിന്നെ അതുപോലെ MBAയുടെ കോഴ്സും അതുപോലെ MDTMനും ഇത് തന്നെ അവസ്ഥ. അതുപോലെ PG ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും വർദ്ധിച്ചിട്ടുള്ള ഒരു സ്വീകാര്യതയാണ് കിട്ടുന്നത്. അതിനൊരു പ്രധാന കാരണമായിട്ട് ഞാൻ കണക്കുന്നത് അത് നമ്മുടെ പ്രാദേശികമായിട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തുമൊക്കെ തൊഴിലവസരങ്ങളിൽ ഒരുപാട് പ്രാധാന്യം കിട്ടുന്നു. പ്ലേസ്മെന്റ് സെല്ല്, ശക്തമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ല് കിറ്റ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്ലേസ്മെന്റ് കൊടുക്കാനുള്ള അവസരങ്ങൾ അനവധി കിട്ടുന്നു. ഒരു കുട്ടിക്ക് തന്നെ മൂന്നും നാലും സ്ഥലങ്ങളിൽ ജോലി കിട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാണ് പുതിയ തലമുറ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ ഒരു സ്വീകാര്യത ഈ ടൂറിസം കോഴ്സുകൾക്ക് കിട്ടിയിട്ടുണ്ട്. കാലത്തിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കോഴ്സ് എന്നുള്ള പേരാണ് ടൂറിസം കോഴ്സുകൾക്കുള്ളത്.
1: ഈ കിഡ്സിലേക്കുള്ള പല വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
0: കിഡ്സിലുള്ള കോഴ്സുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് സർവകലാശാല നേരിട്ട് നടത്തുന്ന കോഴ്സുകളും കിഡ്സ് നടത്തുന്ന കോഴ്സുകളും. സർവകലാശാല നടത്തുന്ന കോഴ്സുകൾക്കായുള്ള 4-year UG പ്രോഗ്രാമിന്റെ അഡ്മിഷൻ പ്രോസസ് നടത്തുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ, സർവകലാശാല നേരിട്ട് തന്നെയാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്നും അഡ്മിഷൻ നേടി കുട്ടികളെ കോളേജിലേക്ക് കൊണ്ടുവരികയും അവിടെ സർട്ടിഫിക്കറ്റ് പരിശോധനയും അഡ്മിഷനും പ്രോസസ് മാത്രമാണ് കിഡ്സിൽ നടത്തുന്നത്. MBA പ്രോഗ്രാം നേരിട്ടാണ് നടത്തുന്നത്. MTTM-നും അതുപോലെ സർവകലാശാലയിൽ നിന്ന് അലോട്ട് ചെയ്താണ് വരുന്നത്. ഡിപ്ലോമ കോഴ്സുകൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, മൾട്ടി സ്കിൽ പ്രോഗ്രാമുകൾ, ലോജിസ്റ്റിക്സ്, എയർപോർട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കിഡ്സിൽ തന്നെ നേരിട്ട് കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും നടത്തി അവരുടെ അഭിരുചി കൂടി മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: ഏത് സമയമാണ് സാധാരണ ഈ നമ്മുടെ സാധാരണയുള്ള ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് തന്നെയാണോ കിഡ്സിലെ കോഴ്സുകൾക്കും അഡ്മിഷൻ നടക്കുന്നത്?
0: അതെ, +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ സർവകലാശാലകളിലെല്ലാം ഇപ്പൊ ഏകീകൃതമായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സാണ് സംസ്ഥാനത്ത് മൊത്തം നടക്കുന്നത്. എല്ലാ സർവകലാശാലകളിലും +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടക്കുന്നത്. അപ്പൊ അവിടെ കിഡ്സിലും അതേ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ കിഡ്സിന്റെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് കാലാനുസരണമായിട്ട് അതാത് സമയങ്ങളിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. എപ്പോഴും അഡ്മിഷൻ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ട്, എടുക്കാം.
1: ഈ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്?
0: ഫീസ് സ്ട്രക്ചർ നമുക്ക് സർവകലാശാല കോഴ്സുകൾക്ക് സർക്കാർ തന്നെ അനുവദിച്ചു തന്നിട്ടുള്ള ഫീസാണ്. അതുകൊണ്ട് തന്നെ SC ST അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ ഗ്രാൻഡ്സ് സൗകര്യം ലഭിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ അംഗീകൃത സർവകലാശാലയുടെ അംഗീകൃത കോഴ്സുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. പല കോഴ്സുകൾക്കും പല രീതിയിലുള്ള ഫീസ് ഘടനകളാണ്. എല്ലാ ഫീസ് ഘടനയും സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. കാരണം ഈ കിഡ്സിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയും വൈസ് ചെയർമാൻ ടൂറിസത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും, അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണലായിട്ടുള്ളതും അതുപോലെ സർക്കാർ തലത്തിലുള്ള ഒരു ബോഡിയാണ് ഇതിന്റെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഫീസ് ഘടനയെല്ലാം സർക്കാരിന് അനുസരണമായിട്ട് സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ ഈടാക്കാനായിട്ട് സാധിക്കൂ.
1: ഈ മേഖലയിൽ കേരളത്തിലെ പ്രവർത്തിക്കുന്ന ഒരു ഏറ്റവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവി എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ ഈ മേഖലയെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും, താങ്കൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും പറയാനുള്ളത് എന്താണ്?
0: ടൂറിസം ഒരു അതിവേഗം വളർന്ന് വരുന്ന ഒരു വ്യവസായമാണ്. ലോകത്തിൽ തന്നെ അതിവേഗം വളരുന്ന ഒരു വ്യവസായമായിട്ടാണ് ടൂറിസം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയും വളർച്ചാ സാധ്യതയുമുള്ള ഒരു വ്യവസായമാണ് ടൂറിസം. ഇതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയും മാനവികതയും കൈകോർക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. AIയുടെ ഒരു തടസ്സമായി കാണാതെ ടൂറിസം അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശക്തമായ ഒരു ഉപകരണമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും ഡിജിറ്റൽ അജണ്ടയെയും ഉപയോഗപ്പെടുത്തണം. ഹൈടെക് വിത്ത് ഹൈ ടച്ച്, അതായത് പരമാവധി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പാരമ്പര്യമായ അതിഥി സൽക്കാരത്തിന്റെയും സ്നേഹത്തിന്റെയും മൂല്യം നിലനിർത്തുക എന്നതാണ് കിഡ്സ് ലക്ഷ്യമിടുന്നത്. കേരള ടൂറിസത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുവാൻ ഈ ഡിജിറ്റൽ വിപ്ലവം നമ്മെ സഹായിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ടൂറിസത്തിന് ഒരു വലിയ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.
1: അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ ഒരു പൊതുവെയുള്ള ഒരു മനോഭാവത്തിൽ വളരെയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വിദേശ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവരെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ ഒക്കെ ഉള്ള ഒരു ശ്രമം പല ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഈ മേഖലയ്ക്ക് ഒരു വലിയ തിരിച്ചടി ആവത്തില്ലേ?
0: ഇല്ല, കേരളത്തിന്റെ പാരമ്പര്യം തന്നെ അതിഥി ദൈവോ ഭവ എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ടൂറിസത്തിന്റെ മുന്നിലുള്ളത്. അത് നമ്മൾ ആ ബോധ്യം മനസ്സിലാക്കി കൊടുക്കുക. വളരെ ഒരു പാരമ്പര്യവും പൈതൃകവും നമ്മുടെ മുന്നിലുണ്ട്. അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് മാത്രം നമുക്ക് മതി. ആ ഒരു മനോഭാവം മാത്രം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ടൂറിസം വൻ രീതിയിൽ വളരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ടൂറിസത്തിന്റെ ഒരു സംസ്കാരം നമുക്ക് കുഞ്ഞു നാളുകളിൽ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകൾ മുതൽ അത് പഠിപ്പിച്ചിട്ട് അത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ശരിക്ക് ടൂറിസത്തിന്റെ ഭാവി തന്നെയായിരിക്കും. ടൂറിസത്തിന്റെ വളർച്ചയിലൂടെ മാത്രമേ ഈ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ സാമ്പത്തിക വളർച്ചയ്ക്കും സാധ്യമാകൂ എന്നാണ് നിരീക്ഷിക്കുന്നത്.
1: ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക ടൂറിസം വളരെ വലിയൊരു ആസ്പെക്ട് ആണ്. അപ്പൊ ആ ഒരു പ്രദേശത്തിന്റെ തന്നെ വികസനത്തിന് സാധ്യത ഉള്ള ഒരു മേഖലയാണിത്. ഇപ്പൊ നമ്മുടെ മൺറോത്തുരുത്ത് പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം, ഇന്ന് വളരെയേറെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളും ഒക്കെ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു മനോഭാവത്തില് അവിടെ വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ സ്വീകരിക്കാനും ഒക്കെ ഉള്ള അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയും കൂടെ വളരേണ്ടതുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓരോ പ്രദേശത്തും ഓരോ പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയും പ്രാദേശികമായിട്ടും ഡെവലപ്പ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, അവർ തൊഴിൽ തേടി പുറത്തു പോകേണ്ട ആവശ്യമില്ല, അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ അവരുടെ നാട്ടിൽ തന്നെ അവരോടൊപ്പം സാമ്പത്തികമായിട്ട് ഉയരാനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ടൂറിസ്റ്റുകളോടുള്ള മനോഭാവത്തിലും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നോട്ടെ, അവരവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാതെ അവരവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ആചാര രീതികളും ഇതുമെല്ലാം, വൻകിട ടെറസ് കെട്ടിടങ്ങളല്ല ആവശ്യം, വൻകിട കൂറ്റൻ ഹോട്ടലുകളുമല്ല ആവശ്യം, അതേസമയത്ത് ഇവരെ നിലനിർത്തിക്കൊണ്ട് ഇവരോടൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കുവാനാണ് സഞ്ചാരികൾ എത്തുന്നത് എന്ന ബോധം നാട്ടുകാർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു മാറ്റമാണ് നമുക്കുണ്ടാക്കുന്നത്, പ്രാദേശികമായ വികസനം എന്ന്, അതിലൂടെ സംസ്ഥാനത്തിന്റെ വികസനവും ജി ഡി പി ഗ്രോത്തും നമുക്കുണ്ടാകും.
1: അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഇപ്പം ഇത്രയും നേരം സംസാരിക്കുകയും ഈ മേഖലയിലെ പുതിയ പ്രവണതകളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്ത് താങ്കൾക്ക് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നന്ദി. നമസ്കാരം.
2: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഡോക്ടർ ബി രാജേന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
5: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
4: ഹാപ്പി ബർത്ത്ഡേ ടു യു.
6: ഓ താങ്ക് യു.
4: ഹലോ,
5: എന്റെ ദൈവമേ, ഇതാരാ, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ, ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
2: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
2: 8281420305.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30.
7: പ്രായോജകർ:
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ: കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
11: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
12: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ: കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ലംഹേ.

0: 39। हमारा ईमेल आईडी है feedbackamc1@gmail.com। आई रिपीट, feedbackamc1@gmail.com। दिस प्रोग्राम इज प्रोड्यूस्ड एंड स्पॉन्सर्ड बाय एडवेंटिस्ट मीडिया सेंटर।
1: ലംഹെ സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. രാഷ്ട്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും രജനിയും പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തിരയപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മധുര എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും സാധന സർഗവും പാടിയൊരു ഗാനം കേൾക്കാം.

0: പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇനി ധൂൾ എന്ന ചിത്രത്തിന് വേണ്ടി സുജാതയും ശങ്കർ മഹാദേവനും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ

0: വീഡിയോഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
1: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ, ബവൽ എന്ന് വെച്ചാൽ കുടൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിലെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിൽ നിന്ന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിൻ്റെ എക്സ്പാൻഷൻ അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ, ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളുടെ ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തിൽ ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തിൽ അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ടങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിൻ്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിൻ്റെ അൾസറിൻ്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിൻ്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് 2-3 ആഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പോൾ വയറിളക്കം IBD രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായി വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലധാരത്തിൻ്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ മലത്തിലെ ബ്ലഡ് പോവുക, രക്തത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇതുവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും IBD രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് IBD അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റീവ് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം IBD രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാരെ, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 തൊട്ട് 30 വയസ്സുള്ള വരെയുള്ള പ്രായം.

ഈ ചെറുപ്പക്കാരന് വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ IBD രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപകൃതിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ IBD രോഗം നിർണ്ണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷേ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിൽ കിടത്തി വൻകുടലും ചെറുകുടലിൻ്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം, നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിൻ്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിൻ്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം. സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ് അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ IBD എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരാശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദ്വാരത്തിലേക്കൊരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടുകൂടിയാണ് പലരും കാണുന്നത്. പക്ഷേ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണ്ണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിൻ്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അപ്പം ഈ IBSന്റെ ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBSും IBDയും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, IBSൽ വയറിളക്കം, ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBSൽ നോർമലാണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ IBDയിൽ വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസിൽ തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിലെത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിലെത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പോൾ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, ഈ അസുഖം നമ്മുടെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളികയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ, ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തിക മരുന്നിനും

0: ടെസ്റ്റിനൊക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതം രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ, 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിളാണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോയെന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന് സാധാരണ രോഗികൾ ചോദിക്കുന്ന, ഈ IBD രോഗികൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികളിൽ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്നറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഇനി നമുക്ക് ലഗാൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ,
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: മിഷൻ കാശ്മീർ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും അൽക്ക യാഗ്നികും പാടിയത്.

0: जोकर।
1: ലതാ മങ്കേഷ്കറും ഉദിത് നാരായണനും പാടിയത് ചിത്രം ദിൽ തോ പാഗൽ ഹേ.

നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.

0: ഈ ഗാനത്തോടെ എവർഗ്രീൻ ഡ്യുയറ്റ് ഹിന്ദി ഫിലിം സോങ് സമാപിക്കുന്നു. സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ ഭാവിയിൽ ബ്ലൂ ഇക്കണോമിക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സഹകരണ മേഖലയിലെ വിവിധ വനിതാ ശാക്തീകരണ പദ്ധതികൾ അദ്ദേഹം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി പ്രമുഖ കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് കരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആവേശകരമായ പോരാട്ടം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 1-ാം റൗണ്ടിലെ 2-ാം മത്സരത്തിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയെ നേരിടും. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വനിതകളുടെ സ്വർണ്ണ നേട്ടത്തിന് പുറമെ പുരുഷന്മാരുടെ ടീമും ഇറാനെ പരിചയപ്പെടുത്തി സ്വർണം നേടി. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

പ്രിയപ്പെട്ടവരെ, ദിവസത്തിൻ്റെ അല്ല ആഴ്ചയുടെ തിരക്കുകൾക്ക് ഒരു ചെറിയ ഇടവേള നൽകുന്ന ശനിയാഴ്ച വൈകുന്നേരം മനോഹരമായ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ സന്തോഷത്തിലും ചെറിയ സങ്കടങ്ങളിലും ഒരു നല്ല സുഹൃത്തായി ശ്രോതാക്കളുടെ സ്വന്തം റേഡിയോ കൂട്ടുകാരൻ അനന്തപുരി FM.

ഒരിക്കൽ നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിൻകിനാക്കൾ. ഉന്നം മറന്ന ആ പാട്ട് ഒന്നുകൂടി പാടിക്കൊണ്ട് ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് ആരംഭിക്കാം.

0: ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, വിധു പ്രതാപ്, രമേഷ് ബാബു, വിനോദ് സേവ്യർ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം അലക്സ് പോൾ.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ചില പാട്ടുകൾ സന്തോഷം നിറഞ്ഞ ഒരു യാത്ര പോകുന്നത് പോലാണ്. ഇളയരാജയുടെ സംഗീതം കൂടെയാകുമ്പോൾ യാത്രയുടെ മനോഹാരിത ഒത്തിരി കൂടും. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് നജീം മർഷാദ്, സുജാത, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സിംഹം, പെൺകുട്ടി, കലമാൻ, ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബിഗ് ബ്രദർ എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കൂ, ഉത്തരം കിട്ടും. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ദീപക് ദേവ്, പാടിയത് MG ശ്രീകുമാർ, ബിന്ദു അനിരുദ്ധൻ.

0: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടോ.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: വിനീത് ശ്രീനിവാസന്റെ പാട്ടുകൾ എപ്പോഴും നല്ല ഊർജം പകരുന്നവയാണ്. പ്രത്യേകിച്ച് കൂട്ടുകാർ കൂടിച്ചേരുമ്പോഴുള്ള സന്തോഷത്തിന്റെ പാട്ടുകൾ. മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലെ അത്തരത്തിലുള്ള ഒരു പാട്ട് കേൾക്കാം. വിനീത് ശ്രീനിവാസൻ എഴുതി, സജിൻ വാര്യർ, രാജേഷ് മേനോൻ എന്നിവരോടൊപ്പം പാടിയ ഗാനത്തിന്റെ സംഗീതം ഷാൻ റഹ്മാൻ.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: അടുത്തത് കരിനീല കണ്ണുള്ള ഒരു പെണ്ണിന്റെ ചിരിയിലുള്ള പാട്ടാണ്. പാട്ടിന്റെ പ്രത്യേകത സജീർ കൊപ്പത്തിന്റെ വേറിട്ട മനോഹരമായ ശബ്ദമാണ്. വരികൾ മനു മഞ്ജിത്, സംഗീതം ബിബിൻ അശോക്, ചിത്രം അതിഭീകര കാമുകൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എം ജി ശ്രീകുമാറിന്റെ പല പാട്ടുകളിൽ നിന്ന് ഒരു സ്പീഡ് സോങ്. ചിത്രം ഒരു മരുഭൂമി കഥ. ഗാനരചന രാജീവ് ആലിംഗൽ, സംഗീതം എം ജി ശ്രീകുമാർ, പാടിയത് എം ജി ശ്രീകുമാറിനോടൊപ്പം ശ്വേതാണ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
3: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
2: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
3: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
2: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻ കൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
4: ജെക്സ് ബിജോയുടെ സംഗീതം, ഒപ്പം ശ്രേയാ ഘോഷാലിന്റെ ശബ്ദം. മേലേ വാനിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഭംഗിയായിരിക്കും അല്ലേ? ചിത്രം മൺസൂൺ മാംഗോസ്, ഗാനരചന മനോജ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അഭിനേതാക്കളുടെ മുഖവും ഒപ്പം പാട്ടിലെ സീനുകളും മനസ്സിൽ ഓടി വരാറില്ലേ? അതുപോലൊരു പാട്ടാണ് ചിത്രയും സുജാതയും പാടിയ രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഗാനരചന ജയകുമാർ, സംഗീതം വിദ്യാസാഗർ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: വിഷ്ണു വിജയ് സംഗീതം നൽകി വർഷ രഞ്ജിത്തിനോടൊപ്പം പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ചിത്രം സുലേഖ മൻസിൽ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

0: അഭിരാമി അജയ്, അജ്മൽ, ശ്രീവർദ്ധിനി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഗീതാഞ്ജലി. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം വിദ്യാസാഗർ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: മധു ബാലകൃഷ്ണന്റെ ഗംഭീര ശബ്ദം, വിദ്യാസാഗറിന്റെ സംഗീതം, ആര് തരും ഇതുപോലൊരു രാക്കിളിപ്പാട്ടിന്റെ ഈണവും മാധുര്യവും. ഗാനരചന കൈതപ്രം. ചിത്രം മേക്കപ്പ് മാൻ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പിനെ തുടർന്ന് കേൾക്കാം. പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം ഇന്ന് കൂട്ടുകൂടിയത് സന്തോഷ് കോളിയൂർ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന അമൃതകീർത്തി പുരസ്കാര ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ കൊല്ലം അമൃതപുരിയിൽ ആരംഭിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാലിനെ സർക്കാർ നിശ്ചയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് ഈ മാസം 30 ഗതാഗത മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ടുവരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 ആവേശകരമായ പോരാട്ടം. കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വനിതകളുടെ സ്വർണ നേട്ടത്തിന് പുറമെ പുരുഷന്മാരുടെ ടീമും ഇറാനെ പരാജയപ്പെടുത്തി സ്വർണം നേടി. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിന്റെ പ്രാധാന്യം, ഡോക്ടർ മിനി സിയുമായി അഭിമുഖം. ഏഴിരുപതിന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ, കുന്നക്കുടി ആർ വൈദ്യനാഥൻ വയലിനിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, എസ് ശാന്തി അവതരിപ്പിച്ചത്, 11:05 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. പി ഭാസ്കരൻ എഴുതിയ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത ആലാപനം ആരോമൽ ബി എസ്. ഉദയഗീതം, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, പ്രഭാതുപേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ. ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം, സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 153 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മച്ചെപ്പ് തുടരും. മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് മലയാള പരിഭാഷ. 12:02 ഗാനമാലിക, 12:40 പ്രകാശധാര. നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, 2:02 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി, 3:00 തിരയ്പോക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. നാലുമണിക്ക് ഗാനാമൃതം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ. സ്പെഷ്യൽ പ്രോഗ്രാം, പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയെ അധികരിച്ച് വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 6:50 വയലും വീടും, തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഈ വിഷയത്തിൽ ഡോക്ടർ ബി സുനിൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബ് നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്, രാത്രി 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി മുംബൈ റിലേ. കാലാവസ്ഥ അറിയിപ്പ്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്.

0: 2020 എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും ജോത്സ്നയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.
1: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർഡ്. September 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞി അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, അന്ന ഖത്രീനയും കൂട്ടരും പാടിയ ഗാനം ചിത്രം ഉസ്താദ് ഹോട്ടൽ.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ്വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11:00 കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4:00 തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണുള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുന്നതിനുമായുള്ള

0: നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സഹകരണ മേഖലയിലൂടെ വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ ഉണർവ് നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് ശ്രീ അമിത്ഷാ കുണ്ടറയിൽ തുടക്കം കുറിച്ചത്. 35 രൂപയ്ക്ക് സവാള വിതരണം ചെയ്യുന്ന വാനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഷീമാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. NCCF വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡ് ഡിജിറ്റൽ ലോഞ്ചിംഗ്, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ടയുടെയും ഭാരത് അരിയുടെയും ഷീമാർട്ട് വഴിയുള്ള വിതരണോദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് വനിതാ കർഷകർക്കായുള്ള സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
0: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, PC വിഷ്ണുനാഥ്, NK പ്രേമചന്ദ്രൻ MP, രാജീവ് ചന്ദ്രശേഖർ MLA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയ്യയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മാതാ അമൃതാനന്ദമയ്യയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാരം അമിത്ഷാ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയ്യ മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് അമിത്ഷാ ഏറ്റുവാങ്ങി അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനൂജ് പെഗുവിന് കൈമാറി. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള യുവ സംരംഭക സംഗമം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വൺ സ്റ്റേറ്റ് വൺ അപ്രൂവൽ നയം സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തോട്ടഭൂമിയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്ത മാസം 12-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രമേയമായി അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സുസ്ഥിര നഗരവികസനം ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിയാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെ ഇന്നത്തെ വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ആധുനിക നഗരാസൂത്രണത്തിലും ആഗോള ധനകാര്യ സേവന രംഗത്തും സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ഓട്ടോമേറ്റഡ് മാലിന്യ ശേഖരണ സംവിധാനം, നൂതന കൂളിംഗ് സംവിധാനങ്ങൾ, പ്രത്യേക യൂട്ടിലിറ്റി ടണലുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങളോടെയാണ് ഗിഫ്റ്റ് സിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. സാഹിത്യം, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, നാടോടി കലകൾ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരാണ് വിവിധ അക്കാദമികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ ചുമതലയേൽക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാറും ചുമതലയേൽക്കും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി ചലച്ചിത്ര നിർമ്മാതാവ് M. രഞ്ജിത്തിനെ നിയമിച്ചു.

0: ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വർണം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും അടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10-ാം സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോരാട്ടം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ 1-ാം സമ്മാനമായ 30 കോടി രൂപ TL 360615 നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കണ്ണൂർ ചക്കരക്കല്ലിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂജാ ബമ്പർ ലോട്ടറിയും മന്ത്രി പുറത്തിറക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

0: സന്ധ്യാഗീതം വീണ്ടും നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: സന്തോഷം വരുമ്പോൾ അഹങ്കരിക്കാതെയും ദുഃഖം വരുമ്പോൾ തളരാതെയും നിൽക്കാൻ പഠിക്കുക. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ഒരു പാഠമാണ്. ചില അനുഭവങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കും, ചിലത് വേദനിപ്പിക്കും. പക്ഷേ ഓരോ അനുഭവവും നമ്മെ കൂടുതൽ ശക്തരും പക്വതയുള്ളവരുമാക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ വിജയം. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തു തേങ്ങ ശേഖരിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
4: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
5: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
4: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
5: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
4: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
3: കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിംഗിന്റെ പ്രാധാന്യമാണ് ഇന്ന് നമ്മുടെ വിഷയം. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉപഭോക്താക്കളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിൽ പാക്കിംഗിന് പ്രധാന പങ്കുണ്ട്. ഉൽപ്പന്നത്തെ കേടുപാടുകളിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനൊപ്പം

0: ഒപ്പം ഉപഭോക്താവിന്റെ ശ്രദ്ധ ആകർഷിക്കാനും വിപണിയിൽ ഉൽപ്പന്നത്തിന് പ്രത്യേക തിരിച്ചറിയൽ നൽകാനും മികച്ച പാക്കിംഗ് സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ ഉൽപ്പന്നത്തിന്റെ സ്വഭാവത്തിനും ഉപയോഗത്തിനും വിപണന രീതിക്കും അനുയോജ്യമായ പാക്കിംഗ് തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. രസകരവും വിജ്ഞാനപ്രദവുമായ ധാരാളം കാര്യങ്ങൾ പാക്കേജിംഗിലുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരികയാണ് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനി സി. ഡോക്ടർ മിനിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു
1: മേഡം. നമ്മൾ പാക്കേജിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പം എല്ലാവർക്കും അറിയാം അതൊരു പ്രധാന ഘടകമാണ് നമ്മൾ ഏത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും.
2: അതായത് ഗുണനിലവാരം കൂടിയ അല്ലെങ്കിൽ സംഭരണ കാലാവധി കൂടിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായ കൃഷിരീതികൾ അനുവർത്തിക്കണം എന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ കൃത്യമായ മൂപ്പിൽ കൃത്യമായ രീതിയിൽ വിളവെടുക്കുകയും ആ ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിന് ശേഷം കൃത്യമായ പരിചരണ മുറകൾ പാലിക്കുകയും വേണം എന്ന് നിർബന്ധമാണ്. ഈ കൃത്യമായ പരിചരണ മുറകൾ വിളവെടുപ്പിന് ശേഷം എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളോ പച്ചക്കറികളോ ആണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ പ്രീകൂളിങ്ങിന് വിധേയമാക്കിയ ശേഷം തരംതിരിച്ച് അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്ത് സംഭരണശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ വിപണനം ചെയ്യുന്നതിനോ മുമ്പായിട്ട് പാക്കേജിംഗ് കൂടിയേ തീരൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണ മുറകളെ നമ്മൾ വാല്യൂ ചെയിൻ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ ഒരു ചെയിനായിട്ട് ഒന്നിന് പിന്നാലെ ഒന്നായി ചെയ്യുന്നത് വഴി നമ്മുടെ ഉൽപ്പന്നത്തിന് വാല്യൂ കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അതിനുള്ളില് വാല്യൂ ചെയിനിലെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഘടകമാണ് ഈ പാക്കേജിംഗ് എന്ന് പറയുന്നത്. അത് ഫ്രഷ് ആയിക്കോട്ടെ സംസ്കരിച്ച ഉൽപ്പന്നം ആയിക്കോട്ടെ, സംസ്കരിച്ച ഉൽപ്പന്നം ആണെങ്കിലും നമുക്ക് വിപണനം ചെയ്യണം വേണമെങ്കിൽ, സംഭരിച്ചു വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പോലും ഒരു പാക്കേജിംഗ് കൂടിയേ തീരുള്ളൂ. അതായത് ഒരു ഉൽപ്പന്നം ഫ്രഷ് ആയാലും സംസ്കരിച്ചതായാലും ഒരു ഉപഭോക്താവിലേക്ക് ഗുണമേന്മയോടെ എത്തണമെങ്കിൽ പാക്കേജിംഗ് നിർബന്ധമാണ്. ഒരു ഉൽപ്പന്നം ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ എത്തുന്നത് വരെ അതിനെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ സംരക്ഷണം. അതാണ് ആദ്യത്തെ ഇതിന്റെ റോൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു, വിപണനം ചെയ്യണമെങ്കിലും ഉപയോഗിക്കണമെങ്കിലും സംഭരിച്ചു വെക്കാം, ഇതൊക്കെ പാക്കേജിംഗ് ആവശ്യമുണ്ടെങ്കിൽ പാക്കേജ് ചെയ്ത ഉൽപ്പന്നത്തിന് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാക്കുന്ന ആളിന് എന്തൊക്കെ ഉപഭോക്താവിനോട് പറയാനുണ്ടോ, അതായത് ഇതെങ്ങനെ ഉപയോഗിക്കണം, നിങ്ങളിത് എങ്ങനെ സൂക്ഷിക്കണം, ഇത് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ കളയണം, ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം, ഇതും പാക്കേജിങ്. പിന്നെ വിപണനത്തിന്, അതായത് ഒരു മാർക്കറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം നന്നായിട്ട് പാക്ക് ചെയ്തതായിരിക്കണം. അതിന് നമ്മൾ പ്രസന്റേഷൻ എന്നാണ് പറയുക, അതായത് ഉപഭോക്താവിന്റെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കാൻ. ചുരുക്കത്തിൽ 3 P എന്നാണ് നമ്മൾ ഇതിനെ പറയുക. 3 P എന്ന് പറഞ്ഞാല് പ്രിസർവേഷൻ സംഭരണം, പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം, പിന്നെ പ്രസന്റേഷൻ അഥവാ അവതരണം. ശരിക്കും ഒരു പാക്കേജിങ്ങിനെ വിളിക്കുന്നത് ഒരു സൈലന്റ് സെയിൽസ്മാൻ എന്നാണ്. അതായത് അയാൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം സൈലന്റ് ആയിട്ട് പറയാനുള്ള ഒരു ഉപകരണമായിട്ടാണ്, മാധ്യമമായിട്ടാണ് നമ്മൾ പാക്കേജിങ്ങിനെ കാണുന്നത്.
1: ഒരു പാക്കേജിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ്സ്, അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ പറയുമ്പോൾ അതെന്തൊക്കെയാണ്?
2: ഒരു ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെ ഒരു ഉൽപ്പന്നം കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന, അതാണ് പാക്കേജിങ്ങിന്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞു. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടുന്ന ബലം, അതാണ് ആദ്യത്തത്. എല്ലാ ഉൽപ്പന്നവും നമ്മൾ ഒരുപോലെ അല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ മാർക്കറ്റിനനുസരിച്ച് വിപണി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഇത് വേണം, അങ്ങനെയുള്ള ഒരു ബലം എന്നുള്ളതാണ് ആദ്യത്തെ വേണ്ടുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് കൈകാര്യം ചെയ്യുന്നു, അതായത് ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് ചാനലിലൂടെയാണ് കടന്നു പോകുന്നത്. മാർക്കറ്റിലൂടെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതിലൂടെ, സംഭരണശാലയിലൂടെ, ഇതെല്ലാം ചെയ്യുന്ന കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാവണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഉൽപ്പന്നം സൂക്ഷിച്ചു വെക്കുന്നു, എല്ലാം ഒരുമിച്ച് മാർക്കറ്റിൽ എത്തുന്നില്ല, അത് ഒന്നിന് മേലെ ഒന്നായിട്ട് കയറ്റി വെക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അതായത് ചാക്കിൽ പൊതിഞ്ഞു വെച്ച ഒരു ഉള്ളിയും ഒരു CFB ബോക്സിൽ വെച്ച ഉള്ളിയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കയറ്റി വെക്കാനുള്ള സൗകര്യം. അതുപോലെ ദ്രാവക രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, അല്പം ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് അടച്ചു വെക്കാനുള്ള സൗകര്യം. ഈ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം ഒരു പാക്കേജിന്. പിന്നെ വളരെ ബേസിക്കായിട്ട് വേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെല്ലാം വിഷരഹിതം, ടോക്സിക് ഫ്രീ ആയിരിക്കണം. അതായത് നമ്മുടെ ഉൽപ്പന്നവുമായിട്ടാണ്

0: അത് കോണ്ടാക്ടിൽ വരുന്നത്. അപ്പോൾ ടോക്സിക് ഫ്രീ ആയിരിക്കണം. പിന്നെ ഇത് പല പല ചാനലിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു, അവിടെ ഈർപ്പം വരാം, ചൂട് വരാം, ഇതുമായിട്ടെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അതല്ലാതെ മഴ പെയ്താൽ ഉടനെ നനഞ്ഞു പോകാൻ പാടില്ല, ചൂട് അടിച്ചാൽ ഉടനെ പൊടിഞ്ഞു പോകാൻ പാടില്ല, ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഈ പാക്കേജ് എപ്പോഴും ഇനേർട്ടായിരിക്കണം, അതായത് ഇത് ഉൽപ്പന്നമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു പാക്കേജ് സീൽ ചെയ്യാൻ പറ്റണം, പ്രിന്റ് ചെയ്യാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം, റീസൈക്കിൾ ചെയ്യാൻ പറ്റണം. ഇതിനൊക്കെ പുറമെ ഇത് കോസ്റ്റ് ഫ്രീ, അല്ലാതെ ഒരു ചെറിയ സാധനത്തിന് വളരെ വലിയ വിലയുള്ള ഇങ്ങനത്തെ ചില ബേസിക് കാര്യങ്ങൾ എല്ലാ ഉൽപ്പന്നത്തിനും വേണ്ടിവരും. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് അടിസ്ഥാനമായിട്ടുള്ള ഗുണങ്ങളാണ്. ഇത് ഓരോ ഉൽപ്പന്നത്തിനനുസരിച്ച് മാറുകയും ചെയ്യും, അതായത് വ്യത്യാസപ്പെടുകയും ചെയ്യും. ഇത് എല്ലാത്തിനും കോമൺ ആയതാണ് ഞാൻ ഈ പറഞ്ഞത്.
1: മാഡം, എങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ അനുസരിച്ച് നമ്മുടെ പാക്കേജിംഗ് റിക്വയർമെന്റ്സ് മാറുന്നത്?
0: മൂന്ന് ഘടകങ്ങളാണ്. നിങ്ങളുടെ ഉൽപ്പന്നം എന്താണ്, അതാണ് ആദ്യത്തെ കാര്യം. ലക്ഷ്യമിടുന്ന വിപണി എന്താണ്, നമ്മുടെ ഉപഭോക്താവ് ആരാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഒരു പാക്കേജിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അറിയേണ്ടത്. പലരും പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വേണ്ടുന്ന സംരക്ഷണ കാലാവധി എത്രയാണോ അതിനനുസരിച്ചുള്ള പാക്കേജിംഗ് മതി. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇരിക്കുന്ന ബ്രെഡ് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇതുപോലുള്ള സാധനത്തിന്റെ പാക്കേജിംഗ് എന്ന് പറയുന്ന അത്രയും സംരക്ഷണം മതി. അതേസമയം പാസ്ചറൈസ്ഡ് മിൽക്ക് ഇരിക്കുന്നു, അത് ഒരു വർഷം വരെ കാലാവധിയുള്ള, അത് ആ രീതിക്കുള്ള പാക്കേജിംഗ് ആയിരിക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഉൽപ്പന്നം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് അതിന്റെ സംരക്ഷണ കാലാവധി എത്ര വേണം അതിനനുസരിച്ച് വേണം
1: പാക്കേജ് സെലക്ട് ചെയ്യാൻ.
0: അതുപോലെ വേറൊരെണ്ണം, നിങ്ങളുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് സോളിഡ് ഖരപദാർത്ഥമായിരിക്കാം, ദ്രാവകമായിരിക്കാം, പൊടിയായിരിക്കാം, പേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറൈൻ ഫിഷ് ആയിരിക്കാം, ഇതിനനുസരിച്ചെല്ലാം ഇത് മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ആകൃതി എന്താണ്, വലിപ്പം എന്താണ്, അതാണ് വേറൊരു ഘടകം. അതായത് പേസ്റ്റ് രൂപത്തിലുള്ള ഒരു സോസ് ഉണ്ടാക്കുന്നു, അത് ആ പാക്കേജിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതിന്റെ അടപ്പ് അല്ലെങ്കിൽ ആ വരുന്ന സ്പൗട്ട് എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം, അത് ചേരില്ല സ്ക്വാഷിന്. അതായത് ഓരോ ഉൽപ്പന്നത്തിന്റെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ചുള്ള പാക്കേജിംഗ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു ഉൽപ്പന്നം നശിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആ നാശത്തിനെ തടയാനുള്ള നല്ല ക്വാളിറ്റി ആയിരിക്കണം നിങ്ങളുടെ പാക്കേജിംഗിന് ഉണ്ടാവുന്നത്. പ്രധാനമായിട്ടും വായു, ഈർപ്പം, സൂക്ഷ്മാണുജീവികൾ, ഇതാണ് മൂന്ന് ഘടകങ്ങൾ എളുപ്പം കേടാകുന്ന കാര്യങ്ങൾ. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കായവറ്റൽ അത് കനച്ചു പോകുന്നു എന്ന് നമ്മൾ പറയും. ആ കനച്ചു പോകുന്നത് എന്ന് പറയുന്നത് റാൻസിഡ് ആവുക എന്ന് പറയുന്ന വായുവിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വേണ്ട കാര്യം വായുവിനെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള
1: പാക്കേജിംഗ്
0: മെറ്റീരിയൽ ആയിരിക്കണം. അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി ഒരു കവറിലിട്ട് സീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സേഫ് ആവുന്നില്ല. ഇത് അതിനുള്ളിലൂടെ വായുവിനെയും ഈർപ്പത്തിനെയും ഒക്കെ കടത്തിവിടും, ഉള്ളിലേക്കും വരും, അതുപോലെ പുറത്തേക്കും പോകും. അപ്പോൾ കാപ്പിപ്പൊടി പോലുള്ള ഒരു ഇതിനകത്തുനിന്ന് അതിന്റെ മണം പുറത്തേക്ക് പോകരുത്. ഫ്രഷ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈർപ്പം എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ നിൽക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വൈൻ പാക്ക് ചെയ്യുന്ന കുപ്പികൾ എപ്പോഴും സൂര്യപ്രകാശം തടഞ്ഞു നിർത്തുന്നവയായിരിക്കും, കളേർഡ്, ഡാർക്ക് കളേർഡ് ആയിരിക്കും. അതുപോലെ ഉണങ്ങിയ പച്ചക്കറികൾ, ഇപ്പൊ അത് ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്, അത് പുറത്തുനിന്നും ഉള്ളിലേക്ക് ഈർപ്പത്തിനെ കടത്തിവിടുന്നവ ആയിരിക്കും. എല്ലാ പാക്കേജിംഗ് മെറ്റീരിയലുകളും ഇതിനെ ഒരേ രീതിയിൽ കടത്തിവിടുന്നു എന്നല്ല അർത്ഥം, പല പാക്കേജിംഗ് മെറ്റീരിയൽ പല രീതിയിലാണ് ഇതിനെ ഉള്ളിൽ, നമ്മളതിനെ പെർമിയേഷൻ എന്നാണ് പറയുക, പെർമിയബിലിറ്റി എന്ന്, ഇതിന്റെ പെർമിയേഷനും കൂടി അനുസരിച്ച് വേണം
1: നമ്മുടെ ഉൽപ്പന്നം.
0: യെസ്, എങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നം നാശമാകുന്നതെന്ന് മനസ്സിലാക്കി അതിനെ തടയാനുള്ള ഒരു പാക്കേജ് അതായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്.
1: പിന്നെ ഈ മാർക്കറ്റ് അനുസരിച്ചും നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് റിക്വയർമെന്റ് അതിന്റെ ആവശ്യം അനുസരിച്ചും നമ്മുടെ പാക്കേജ് സ്ട്രാറ്റജി മാറാറുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് മാത്രമാണ്. ഇനി വിപണിയിൽ നമ്മുടെ ഉൽപ്പന്നത്തിനോട് സാമ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് വിപണിയിൽ പാക്കേജ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സൈസ് എത്രയാണ്. അപ്പൊ അതായത് 100 മില്ലി അല്ലെങ്കിൽ 200 മില്ലി ഉള്ള ഒരു സാധനം നമ്മൾ 5 ലിറ്ററിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ സാമാന്യമായിട്ടുള്ള അളവുകൾ എന്തൊക്കെയാണ്, ഇതിനോട് സാമ്യമുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എങ്ങനെ പാക്കേജ് ചെയ്യും ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സാമാന്യ ബോധം നമുക്കുണ്ടാവണം. പിന്നൊരു കാര്യം, നമ്മൾ ഇതെങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റ് വഴിയാണോ, ഇപ്പൊ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ് ആണോ, ഹോം ഡെലിവറി ആണോ, ആ രീതിയിലുള്ള
1: വിപണിയെ കുറിച്ച്
0: ഒരു അത് പിടിക്കാനുള്ള ഒരു കൈപ്പിടി മാത്രം മതി, പ്ലാസ്റ്റിക്കിന്റെ ഒന്നും അവിടെ ആവശ്യമില്ല, വെറും ഒരു പേപ്പർ ബാഗ് മതി അല്ലെങ്കിൽ തുണി സഞ്ചി മതി, ഇതുപോലുള്ള കാര്യങ്ങളാവാം. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഉപഭോക്താവ്.

0: നിങ്ങൾ ആരെ ലക്ഷ്യമിട്ടാണോ ഇതുണ്ടാക്കുന്നത്? കുട്ടികളുടെ മുട്ടായിയുടെ പാക്കേജിങ്ങിന്റെ അത്രയും ആകർഷണീയത വേണ്ട വെളിച്ചെണ്ണയുടെ പാക്കേജിങ്ങിന്. അതുപോലെ വേറൊരു കാര്യം, നമ്മുടെ ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്താൻ, വിപണിയിലേക്ക് എത്താൻ അത് എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു, ഏതൊക്കെ രീതിയിലാണ്. ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ബോംബെ ആയിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലമായിരിക്കാം. ആ വിപണിയിലേക്കുള്ള ദൂരം, അത് കടന്നു പോകുന്ന ആ ചാനലുകൾ എന്തൊക്കെ, അതും നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം.
1: മാഡം സൂചിപ്പിച്ചായിരുന്നു നമ്മൾ പാക്കേജിംഗ് ഒരു സൈലന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു ഉപകരണം ആണ്. ദാറ്റ് മീൻസ് ലേബലിംഗ് അതിന്റെ ഒരു പ്രധാന ഘടകം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു നമ്മുടെ കയ്യിലുള്ള ഒരു ടൂളാണ് നമ്മുടെ പ്രൊഡക്ട്സിനെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാം, ലേബലിംഗിനെ കുറിച്ച്.
0: അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് എഫ് പി ഒ ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊരു ലേബൽ തന്നെ തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എഫ് പി ഒക്ക് അയച്ചു കൊടുത്ത് അനുമതി വാങ്ങിച്ചിട്ട് വേണമായിരുന്നു നമ്മളിത് ഉൽപ്പന്നത്തിലേക്ക് ഒട്ടിക്കാൻ. ഇപ്പൊ അങ്ങനൊരു മുൻ അനുമതി വേണ്ട. അപ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉൽപാദകനാണ്. അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളോട് ആരും ഒന്നും നേരത്തെ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് ഒരു ഉൽപാദകന് ഉണ്ടാകണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പാക്കേജിംഗ് ലേബലുകളിൽ ചുരുങ്ങിയത് കുറച്ച് കാര്യങ്ങൾ വേണം എന്നുള്ളതുണ്ട്. ഒന്നാമത്തേത് ആ ഉൽപ്പന്നത്തിന്റെ പേര്. നിങ്ങൾ ഇടുന്ന പേര് വേറെന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്താണ് ആ ഉൽപ്പന്നം, അതാണ് ആദ്യം വേണ്ടുന്ന കാര്യം.
1: ട്രേഡ് നെയിം അല്ലെങ്കിൽ അത് നമ്മൾ വിൽക്കുന്ന
0: പേരല്ല,
1: മല്ലിപ്പൊടിയാണെങ്കിൽ അത് മല്ലിപ്പൊടിയാണെന്ന് കാണിക്കണം.
0: അതെ, എന്താണ് എന്ന് പറയണം. രണ്ടാമത്തേത് ചേരുവകൾ. ഇതിൽ ചെറിയ ചില കാര്യങ്ങൾ, ആ ചേരുവകളിൽ കൂടിയ അളവിൽ നിന്നും കുറഞ്ഞതിലേക്കേ എഴുതാവൂ. തെറ്റിച്ചെഴുതിപ്പോയാൽ അത് നിയമപ്രകാരം തെറ്റാണ്. അതിന്റെ അർത്ഥം ഇതാണ് ഇതിൽ കൂടുതൽ എന്നുള്ള സന്ദേശം നമ്മൾ ഉപഭോക്താവിന് കൊടുക്കുന്നു എന്നാണ്. അത് നിയമപ്രകാരം തെറ്റാണ്, പണിഷബിൾ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ റൂളുകൾ തെറ്റിക്കുകയാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. തിരെ ചുരുങ്ങിയ തുകയൊന്നുമല്ല, പക്ഷേ ഈ കൂടിയ അളവിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എഴുതുന്നു എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഇൻഗ്രീഡിയന്റ് ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എഴുതണം എന്നില്ല. പിന്നെയുള്ളൊരു കാര്യം, തിരിച്ചറിയാനുള്ള ബാച്ച് നമ്പർ, ലോട്ട് നമ്പർ, എന്നാണ് നിങ്ങളത് ഉൽപ്പാദിപ്പിച്ചെന്നുള്ള തീയതി, പിന്നെ ഉൽപ്പാദകന്റെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം, പിന്നെ സംഭരണ കാലാവധി, അവിടെയും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. എക്സ്പയറി ഡേറ്റ്, ഇതിപ്പോൾ 3 മാസത്തിൽ കൂടുതലുള്ള ഒരു ഡേറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് ബെസ്റ്റ് ബിഫോർ എന്ന് എഴുതുന്ന ആ അതിനകത്ത് ഡേറ്റ് എഴുതണം എന്നില്ല. 3 മാസത്തിൽ കൂടിയ ഉൽപ്പന്നം ആണെങ്കിൽ മന്തും ഇയറും എഴുതിയാൽ മതി. അതേസമയം 3 മാസത്തിൽ കുറവ് സംരക്ഷണ കാലാവധിയുടെ ഒരു ഉൽപ്പന്നമാണെങ്കിൽ അതിൽ തീയതിയും എഴുതണം. പിന്നെ ചിലതിൽ നമ്മൾ ബെസ്റ്റ് ബിഫോർ, അതിന്റെ അർത്ഥം ഈ ഉൽപ്പന്നം ഈ തീയതിക്ക് മുമ്പ് ഉപയോഗിക്കുന്നെങ്കിൽ നല്ലത്, അത് കുറച്ചുകൂടി ഒരു വളരെ മയമായിട്ടുള്ള ഒരു എഴുത്താണ്. പക്ഷേ കുറച്ചു ദിവസം മാത്രം കാലാവധിയുള്ള ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ബെസ്റ്റ് ബിഫോർ എന്നില്ല, യൂസ് ബൈ, അതായത് ഇന്ന ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം, അതിനുശേഷം ഉപയോഗിച്ചാൽ അത് ശരിയല്ല. അപ്പൊ അങ്ങനെ യൂസ് ബൈ ആണോ ബെസ്റ്റ് ബിഫോർ ആണോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉൽപ്പന്നത്തിന്റെ വില MRP, ഇനി ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുള്ള മറ്റ് അഡിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സിന്തറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതണം, അത് നിയമപ്രകാരമേ ചേർത്തിട്ടുള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഏതാണോ സിമ്പൽ എഴുതണം. പിന്നെ നിങ്ങളുടെ FSSAI നമ്പർ എഴുതുന്നതിനൊക്കെ കണക്കുണ്ട്. 2 മില്ലിമീറ്റർ കുറഞ്ഞ അക്ഷരത്തിൽ എഴുതാൻ പാടില്ല. FSSAI നമ്പർ ഒരു തെളിഞ്ഞ പ്രതലത്തിൽ വേണം എഴുതിയിട്ടുണ്ട്, അതായത് വൈറ്റില് കാണത്തക്ക രീതിയിൽ. ഈ ഘടകങ്ങൾ നിർബന്ധമാണ്. പിന്നെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം. അഡീഷണൽ എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നും, ഇപ്പോൾ അമ്മയുടെ മുലപ്പാലിനോടൊപ്പം നല്ലത് അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. നമ്മുടെ കയ്യിൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ രേഖകളില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നേരത്തെ ഒരാളില്ല, നമുക്കിതൊരു ഇന്ന രീതിയിൽ ചെയ്യൂ, ഓക്കെ ഇത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു തരാൻ ഒരു പ്രയർ ഒരു
1: അപ്രൂവൽ
0: സിസ്റ്റം ഇല്ല എന്ന് പറയുമ്പോൾ അത് എന്റെ തന്നെ അല്ലെങ്കിൽ ഒരു ഉൽപ്പാദകന്റെ ഉത്തരവാദിത്തമാണ്. അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ ഒന്നും തന്നെ പാടില്ല. പിന്നെ വളരെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ നിങ്ങൾ കുറെ ഫ്രൂട്ട്സ് ചേർത്ത് ഒരു ജാം ഉണ്ടാക്കി, അതിനുള്ളിൽ ഇല്ലാത്ത ഫ്രൂട്ടിന്റെ പടം അതിൽ പാടില്ല. അതുപോലെ ഫ്രൂട്ടേ ഉപയോഗിച്ചല്ല ഞാനൊരു സിന്തറ്റിക് ഡ്രിങ്ക് ഉണ്ടാക്കി, അതിൽ നോൺ ഫ്രൂട്ട് എന്ന് എഴുതിയിരിക്കണം. സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ പുറത്ത് മാങ്ങയുടെയോ ഓറഞ്ചിന്റെയോ പടം പാടില്ല. ഇതുപോലുള്ള ചില കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട്. പാക്കേജിംഗ് മെറ്റീരിയൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലേബൽ എന്ന് പറയുന്ന കാര്യം.
1: മേഡം, ഇപ്പം പുതിയ പുതിയ അഡ്വാൻസ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഈ പുതിയ പ്രവണതയെ കുറിച്ചൊന്ന്.
0: നമ്മള് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാവുമ്പോൾ അതിനനുസരിച്ചുള്ള പാക്കേജിങ് മെറ്റീരിയലും നമ്മൾ ഉണ്ടാക്കിയേ തീരുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉൽപ്പന്നം

0: നാശമാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വായുവാണ്. ഇപ്പം ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് ഈ വായുവിനെ മുഴുവൻ മാറ്റിയിട്ടുള്ള വാക്വം ചെയ്തിട്ടുള്ള വാക്വം പാക്കേജിംഗ്. പക്ഷെ അതെല്ലാ ഉൽപ്പന്നത്തിനും ചേരണം എന്നില്ല. അതിനു പകരം വായു പൂർണ്ണമായിട്ട് നീക്കിയ ശേഷം വേറൊരു ഇനേർട്ടായിട്ടുള്ള, അതായത് ഉൽപ്പന്നവുമായിട്ട് റിയാക്ട് ചെയ്യാത്ത നൈട്രജൻ പോലുള്ള ഗ്യാസുകൾ കയറ്റിയ പാക്കേജിംഗ് മെറ്റീരിയൽ, മോഡിഫൈഡ് ചിപ്സിലൊക്കെ കാണുന്ന പോലെ, അതായത് അതിങ്ങനെ വീർത്ത പില്ലോ പാക്കേജിംഗ് എന്ന് പറയും, അങ്ങനെയുള്ള പാക്കേജിങ്ങുകളുണ്ട്. അതായത് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്, അതായത് നമ്മുടെ ഉൽപ്പന്നത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്, അത് ഓക്സിജന് മാത്രമല്ല, ഓക്സിജൻ ആവാം, കാർബൺ ഡയോക്സൈഡ് ആവാം, നൈട്രജൻ ആവാം, അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സൃഷ്ടിക്കുന്ന മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്ങുകളുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള എല്ലാത്തിനകത്തും ഒരു ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഉപയോഗിക്കുന്ന ചില ഇതുണ്ട്. അപ്പൊ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ സാധാരണ പാക്കേജുകൾ ഉരുകിപ്പോവും. ഇത് ഉരുകുന്നതിന് പകരം അത് സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, അകത്തെ ഉൽപ്പന്നം ചൂടാകുന്നു. അങ്ങനെയുള്ള റിട്ടോർട്ട് പാക്കേജിങ്ങുകളുണ്ട്. പിന്നെ ഒരു ഉള്ളിലെ ഉൽപ്പന്നം കേടായോ എന്നറിയാനുള്ള ഉപഭോക്താവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന സ്മാർട്ട് പാക്കേജിങ്ങുകൾ, അതായത് ചെറിയ ലേബലുകൾ ഉണ്ടാവും, അകത്തെ ഉൽപ്പന്നം കേടാകുന്നതിനനുസരിച്ച് ഇതിന്റെ സെൻസർ പ്രവർത്തിച്ച് ഇതിന്റെ കളർ മാറുന്നു. അപ്പൊ ഒരു ഉപഭോക്താവിനെ നോക്കിയിട്ട് ഇത് കേടാണ് അല്ലെങ്കിൽ ഇത് പഴുത്തിട്ടില്ല, ഇത് പഴുത്തതാണ്, ഇങ്ങനെ കേട് മാത്രമല്ല ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അകത്ത് എന്താണ് ഇരിക്കുന്നത്, ആ രീതിയിലുള്ള പാക്കേജ്, സ്മാർട്ട് പാക്കേജിങ്, ഇന്റലിജന്റ് പാക്കേജിങ്, എന്തിനെ ഇതിനൊപ്പം തിന്നുന്ന എഡിബിൾ പാക്കേജിങ് വരെയുണ്ട്. അതായത് കഴിച്ചു കഴിഞ്ഞാൽ അതും കൂടി കഴിക്കത്തില്ല, അതുവരെയുള്ള പാക്കേജിങ്ങുകളും ഇന്ന് തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ട്.
1: മാഡം പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു, വളരെ നന്ദി.
0: താങ്ക് യു.
2: കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനി സിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,950 രൂപ മുതൽ 16,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 4,500 രൂപ മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനുശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറേ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കണ്ടേ? ചോദ്യമിതായിരുന്നു, മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തുതേങ്ങ ശേഖരിക്കേണ്ടത്? ഉത്തരം, മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി 25 മുതൽ 40 വർഷം വരെ പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തുതേങ്ങ ശേഖരിക്കേണ്ടത്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M നിസാമുദ്ദീൻ.
5: വയലും വീടും സമാപിക്കുന്നു.

ആദ്യ ഗാനം വിനോദയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതയും മധു ബാലകൃഷ്ണനും പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: പട്ടാളം എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, പാടിയത് യേശുദാസ്, സുജാത.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിനു വേണ്ടി ടോണി, നേഹ നായർ എന്നിവർ പാടിയ ഗാനം. വരികൾ വേണുഗോപാൽ, സംഗീതം അവൈൽ ബാൻഡ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷനാൻ മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ഹരിനാരായണന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം, വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം കോഹിനൂർ.

0: ധീര എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അഫ്സലും സോണിയും പാടിയത്. സുധാംശുവിന്റെ വരികൾ, കീരവാണിയുടെ സംഗീതം. പ്രധാന വാർത്തകൾക്ക് ശേഷം ഇനി ചലച്ചിത്ര ഗാനം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃത കീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ ഒരുക്കങ്ങൾ പൂർത്തിയായി. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാർ ചുമതലയേൽക്കും. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. 28 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10th സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ. അനന്തപുരി FM FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്. ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം അനന്തപുരി FM.

ആരാധന എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനവുമായി കിഷോർ കുമാർ, ആനന്ദ് ബക്ഷിയുടെ വരികൾ, എസ് ഡി ബർമന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: അനു എലിസബത്ത് ജോസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. സച്ചിൻ വാര്യർ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം തട്ടത്തിൽ മറയത്ത്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
2: റഫീഖ് അഹമ്മദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി. നജീം അർഷാദ്, അഭിരാമി അജയ് എന്നിവർ പാടിയ ഗാനം ചിത്രം ഡയമണ്ട് നെക്ലസ്.

ഒപ്പം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും പാടിയത്. ഹരിനാരായണന്റെ വരികൾ, ഫോർ മ്യൂസിക്സിന്റെ സംഗീതം.

0: സമയം 9 മണി. ഇപ്പോൾ സാറ്റർഡേ നൈറ്റ് ഫീവർ.
1: ദിസ് ഈസ് ആകാശവാണി അനന്തപുരി FM 101.9. സാറ്റർഡേ നൈറ്റ് ഫീവർ. Good evening, dear listeners. Welcome to Saturday Night Fever. This is Anakha Jyotish, your host for the day. Hope you all are doing good.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ.
1: ഇപ്പോൾ കുന്നക്കുടി ആർ വൈദ്യനാഥന്റെ വയലിൻ കച്ചേരി കേൾക്കാം. തവിൽ ശ്രീ വളയപ്പെട്ടി എ ആർ സുബ്രഹ്മണ്യം. ആദ്യമായി ഗംഭീര നാട്ടരാഗത്തിൽ ജ്ഞാനവിനായകനെ എന്നാരംഭിക്കുന്നു ആദ്യതാളം.

ഇതുവരെ കേട്ടത് കുന്നക്കുടി ആർ വൈദ്യനാഥൻ അവതരിപ്പിച്ച് വയലിൻ കച്ചേരി, തവിൽ ശ്രീ വളയപ്പെട്ടി എ ആർ സുബ്രഹ്മണ്യം.

ആട് ജീവിതം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം. പാടിയത് വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത, സുരേഷ്.

ആദ്യ ഗാനം വിവാഹം സ്വർഗത്തിൽ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾ, ബാബുരാജിന്റെ സംഗീതം.

ഇസബെല്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സേതു പാർവതിയും കൂട്ടരും പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം യേശുദാസും സിന്ധുവും ചേർന്ന് പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

താരാട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. യേശുദാസ് പാടിയത്. മധു ആലപ്പുഴയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തോടെ നിശാസുരഭി സമാപിക്കുന്നു. പരിപാടി വീണ്ടും നാളെ രാത്രി 10:30. ഇപ്പോൾ സമയം 11:00. സുഭാഷ്

0: ഇതും കേൾക്കാം.
1: തെരുവുകളിലെ മിണ്ടാപ്രാണികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക തെരുവു നായ്ക്കളുടെ അവസ്ഥയാണ്. മിണ്ടാപ്രാണികളോട് കരുണയുള്ള മൃഗസംരക്ഷകരും തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് വിധേയരാവുന്ന പൊതുജനങ്ങളും തമ്മിലുള്ള തർക്കം സങ്കീർണമായ ഒരു പ്രശ്നത്തിന്റെ ലക്ഷണമാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ മിക്ക നഗരങ്ങളിലും തെരുവു നായ്ക്കളുടെ ആക്രമണം പലപ്പോഴും അത്യാഹിതമായി മാറുന്നുണ്ട്. അതിദ്രുതം വികസിക്കുന്ന നഗരങ്ങളിലെ തെരുവുകളിൽ നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷ്യവസ്തുക്കൾ കുമിഞ്ഞുകൂടുന്നതും ഈ ആഹാരം തിന്നു ജീവിക്കുന്ന നായ്ക്കളുടെയും എലികളുടെയും പൂച്ചകളുടെയും മറ്റും എണ്ണം കൂടുന്നതും പതിവാണ്. നമ്മുടെ ആഹാര വേസ്റ്റിൽ ആരോഗ്യത്തിന് ഹാനി വരുത്തുന്ന പല ചേരുവകളും ഉണ്ട്. അത് ഭക്ഷിക്കുന്ന എല്ലാ ജീവികളിലും പലതരത്തിലുള്ള രോഗാണുബാധയുണ്ടാവും. അവ പല മാരക രോഗാണുക്കളുടെയും വാഹകരാവുന്നതും പതിവാണ്. ജങ്ക് ഫുഡ് മൃഗങ്ങൾ എന്നാണിവ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പോഷകഗുണം കുറഞ്ഞതും ഹാനികരമായ പല ചേരുവകളുള്ളതുമായ ആഹാരം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതുപോലെ നഗരത്തിലെ വേസ്റ്റ് തിന്നുന്ന മൃഗങ്ങളും രോഗഗ്രസ്തരാവുന്നു. ഈ പ്രശ്നത്തിനും പരിഹാരം കാണാൻ മൊത്തം സമൂഹവും മുൻകൈയെടുക്കേണ്ടിയിരിക്കുന്നു. നഗരങ്ങൾ വികസിക്കുമ്പോൾ മരങ്ങൾ ധാരാളമുള്ള പല ഹരിതയിടങ്ങളും വയലുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ആവാസവും ആഹാരവും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാവുന്ന നിരവധി ജീവികൾ നഗരങ്ങളിലേക്കും നഗരപ്രാന്തങ്ങളിലേക്കും കുടിയേറുന്നു. ഇവയിൽ പലപ്പോഴും എലികളും ഉരങ്ങും മയിലും മരപ്പട്ടിയും കീരിയും പാമ്പും ഉണ്ടാവും. തവളയ്ക്കും കുളക്കോഴിക്കും കൊക്കുകൾക്കും ജീവിക്കാൻ ജലാശയങ്ങൾ ഇല്ലാതാവുന്നു. പരുന്തിനും മരം കൊത്തിക്കും കൂടുകൂട്ടാൻ മരങ്ങൾ ഇല്ലാതാവുന്നു. വവ്വാലുകൾക്ക് കൂട്ടമായി പകൽ സമയത്തുറങ്ങാൻ വൻമരങ്ങളും ഇല്ലാതാവുന്നു. മിണ്ടാപ്രാണികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കാത്തവയാണ് വഴിയോരത്തെ പൂവാങ്കുരുന്നില പോലുള്ള കാട്ടുചെടികളും പൂമ്പാറ്റകളും തേനീച്ചകളും തുമ്പികളും ഒട്ടനവധി കുഞ്ഞു കുഞ്ഞു പ്രാണികളും. അവയുടെ എല്ലാം സംരക്ഷണം സാമൂഹിക ചുമതലയാവണം. അവ നമ്മുടെ ചുറ്റുപാടുകളെ മനോഹരവും ജീവസുറ്റതുമാക്കുന്ന ജീവജാലങ്ങളാണ്. അവയ്ക്കും നമുക്കൊപ്പം ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. നഗരങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങളെയും പല മുതിർന്നവരെയും ബാധിക്കുന്ന പകർച്ചവ്യാധികളല്ലാത്ത പല രോഗങ്ങളുടെയും കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ വേണ്ടത്ര തുറന്ന ഹരിതയിടങ്ങളും മനുഷ്യൻ നശിപ്പിച്ചിട്ടില്ലാത്ത പ്രകൃതിയും ഇല്ലാത്തതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈയിടെയായി അപകടകരമായി വർദ്ധിക്കുന്ന മറ്റൊരു രോഗം ആണ് മരങ്ങളോടുള്ള അകാരണമായ ഭയം. ഡെൻഡ്രോഫോബിയ എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. മരങ്ങളെ കാണുന്നത് തന്നെ ഇവരിൽ തീവ്രമായ ഉത്കണ്ഠയും അസ്വാസ്ഥയും ഉണ്ടാക്കുന്നു. എല്ലാ ജീവജാലങ്ങളോടുമുള്ള ബയോഫോബിയ എന്ന മാനസിക അസ്വാസ്ഥയും ഡിജിറ്റൽ തലമുറയുടെ ഇടയിൽ സാധാരണമാവുകയാണ്. ഇത്തരം മാനസിക അസ്വാസ്ഥ്യങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രകൃതി സംരക്ഷണം എന്നത് മനുഷ്യരുടെ ആരോഗ്യത്തിനും ആനന്ദത്തിനും സമാധാനത്തിനും കൂടിയുള്ളതാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയണം.
0: എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ് ഭാരതി റിലേ തുടരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും
2: कारों की आवाज की कॉपी करने लगा.
3: यहां से शुरुआत हुई. जैसे भीष्म पितामह
2: करता था मैं, दुर्योधन करता था मैं.
3: अच्छा, कड़क आवाज वाला जो.
2: तो लोगों को बहुत पसंद आता था वो. लोगों को लगता अरे महाभारत हमारे घर में आता और उसका कलाकार सामने खड़ा है. तो बहुत लोगों का प्यार मिला उससे मुझे.
3: कुछ करके बताएं.
2: जैसे मैं महाभारत का एक सीन आपको सुनाता हूं जिसमें दुर्योधन कुछ कह रहे हैं और बीच में फिर मुकेश खन्ना भीष्म पितामह को समझाएंगे. आप सुनिएगा.
3: जी जी जी.
4: आप चाहे कुछ भी कहे मामा श्री, लेकिन मैं उस ग्वाला कृष्ण को मैं किसी कीमत पे नहीं छोड़ूंगा. यदि उसने भरी सभा में कोई उल्टी सीधी बात कही तो उसी वक्त उसे बंदी बना लूंगा. समझे?
3: क्या बात है, बिल्कुल पुनीत सर वाली आवाज है।
2: आप भीष्म पितामह समझा रहे हैं।

0: मन चाहेगी।
1: मन चाहेगी।
0: मन चाहेगी।